0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസവും വിവേകവും തെറ്റിദ്ധരിച്ചു പോകരുത്. വിദ്യാഭ്യാസം നമ്മൾ ഈ പറഞ്ഞതുപോലെ അറിവ് ശേഖരിക്കലാണ്, അറിവ് നമ്മളിലേക്ക് എത്തിക്കലാണ്. ഒരു പ്രോസസ്ഡ് ഇൻഫർമേഷൻ പ്രകൃതിയിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ മറ്റെന്തിൽ നിന്നെങ്കിലുമൊക്കെ നമ്മളിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. എന്നാൽ വിവേകം വേറിട്ടതാണ്. വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം വിവേകമുണ്ടാകണമെന്നില്ല, വിവേകമുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്നുമില്ല. വിദ്യാഭ്യാസമില്ലെങ്കിലും വിവേകമേറെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. എന്നാൽ ഒരുപാട് വിദ്യാഭ്യാസമുണ്ടെങ്കിലും വെറും ഇഡിയറ്റായി ജീവിക്കുന്ന കുറെ പേരുമുണ്ട്. അതുകൊണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന് വിചാരിച്ച് അയാൾ ഇഡിയറ്റല്ലാതാകുന്നില്ല. വിവേകിയാകണമെങ്കിൽ ഉന്നത ബിരുദവും ഗവേഷണ ബിരുദവും ഒന്നും വേണമെന്നുമില്ല. സാധാരണ മനുഷ്യർക്കും വിവേകിയാകാം, അവർക്കും അവരുടെ ചുറ്റുപാടുകളെയും അവർക്ക് സന്തോഷിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഡിഗ്രി വെച്ച് ആരെയും അളക്കരുത്. പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേണം നാം തിരിച്ചറിയാൻ. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമ്മുടെ മുല്ലയ്യത്തെ പണിക്കർ അദ്ദേഹത്തിന് അസുഖമായിട്ട് കിടപ്പാന്നോ?
1: അയ്യോ, ഞാൻ അറിഞ്ഞില്ല. എന്തു അസുഖം?
0: മേപ്പടിയേനെ ഇങ്ങോട്ടൊന്നും കാണാത്തത് കൊണ്ട് ചോദിച്ചതാ.
1: ഓ, വിഷമിച്ചു പോയല്ലോ. പുള്ളിക്കാരനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചർച്ച നടന്നതിന് ശേഷം വീട്ടിൽ തന്നെ തനി ചങ്ങിരിപ്പ.
0: അതെന്താ?
1: അതെന്താണ്? തനിക്ക് ഇവിടെ കിട്ടിയില്ലയോ? എത്രയോ വർഷം പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ആളാ അങ്ങേര്. ഇത്തവണയും പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു.
0: അത് കൊള്ളാം. കണ്ണിന് കാഴ്ചയേ ഇല്ല, നടക്കാനും വയ്യ. വർത്താനം പറയുന്നതും വിറച്ചോണ്ടാ. എന്നിട്ടും ഇനിയും മെമ്പറാകണമെന്നോ?
1: പാർട്ടി കമ്മിറ്റി കൂടിയപ്പോഴ് ഭൂരിപക്ഷം പേരും പുള്ളിക്കെതിരായിട്ടാ സംസാരിച്ചതേ. അതോടെ ആളിപ്പൊ ഒന്നിനും പോവാ, വീട്ടിൽ തന്നെ ഇരിക്കുക.
0: എത്രയോ ചെറുപ്പക്കാര് പിള്ളാര് മുദ്രാവാക്യം വിളിക്കാനും പിക്കറ്റിംഗ് നടത്താനും ഒക്കെ പാർട്ടിക്ക് വേണ്ടി നടക്കുന്നു. അവരൊക്കെ കേറി വരട്ടെ എന്ന് ചിന്തിക്കാത്തെന്താ?
1: ഒരിക്കൽ കസേരയുടെ രൂപ പറ്റിയവരെ പിന്നെയും പിന്നെയും നിൽക്കണമെന്ന് ആഗ്രഹിക്കൂ.
0: ഒരു പ്രാവശ്യം നിന്ന് തോറ്റവരെയും ഒരു പ്രാവശ്യം നിന്ന് ജയിച്ചവരെയും പിന്നെ നിർത്തരുത്.
1: ആടൊന്നും നടക്കുന്ന കാര്യമല്ല.
0: ഒരു പ്രാവശ്യം കൈമുട്ടിലെ ഭാർഗവൻ ഇലക്ഷൻ ഇന്ന് തോറ്റു. സ്വന്തം പാർട്ടിക്കാര് തന്നെ ആ തോൽപ്പിച്ചതെന്ന് വിശ്വസിച്ച് പാർട്ടിയിൽ നിന്ന് അങ്ങ് വിട്ടു.
1: എന്നിട്ട് ചേർന്ന പാർട്ടിക്കാരെ സ്ഥാനാർത്ഥി ആക്കാത്തത് കൊണ്ട് ആ പാർട്ടിയിൽ നിന്നും അങ്ങ് വിട്ടു.
0: ഇപ്പൊ ഏതിലാ?
1: ഇപ്പൊ നാടൻ കോഴിയുടെ കച്ചവടം തുടങ്ങിയെന്നാ കേക്കുന്നെ.
0: അതാ നല്ലത്. പൊതുജനങ്ങളെ സേവിക്കാതെ കോഴികളെ സേവിക്കട്ടെ.
2: അമ്മാവ, അമ്മാവൻ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തായിരുന്നോ?
1: എന്താ ശിവ
2: കൊടുത്തായിരുന്നോ?
0: അല്ലേ, ഞങ്ങൾ ആർക്കൊക്കെ സംഭാവന കൊടുക്കുന്നു നീ അന്വേഷിക്കുന്ന എന്തിനാ? ഇയാൾ ആരാ? വരുമാനം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനോ?
1: ഇയാളെ കാര്യം എന്താന്ന് വെച്ചാ അങ്ങ് പറ.
2: ഞാൻ ഒരാൾക്ക് 300 രൂപ കൊടുത്തായിരുന്നു.
0: അതാർക്കാന്ന് ഞാൻ പറയാം. ആഞ്ഞിലിത്തറായ കൃഷ്ണൻകുട്ടിക്ക്. എന്താ ശരിയല്ലയോ?
2: ശരിയാ. ഞാൻ മാത്രമല്ല, ഈ നാട്ടിലെ പലരും കൊടുത്തു.
1: അവൻ ആ കാശ് കൊണ്ടൊരു പെട്ടിക്കട തുടങ്ങി. മുറുക്കാനും നാരങ്ങാളത്തിന്റെ ഒക്കെ കച്ചവടം നടക്കുന്നുണ്ട്.
2: കൃഷ്ണൻകുട്ടിക്ക് കാശ് കൊടുത്തോന്ന് അറിയാനാ ഞാൻ ചോദിച്ചത്.
0: അയ്യോ, അത് നേരെ അങ്ങ് ചോദിച്ചാ പോരായോ?
2: എന്നാ നേരെ ഞാൻ അങ്ങ് പറയാം. കൃഷ്ണൻകുട്ടിയെ എക്സൈസുകാർ പിടിച്ചോണ്ട് പോയി.
0: അയ്യോ, എന്തിന്?
2: ഒരുവിധം ഭംഗിയായിട്ട് കച്ചവടം നടന്നുകൊണ്ടിരുന്നതാ അമ്മാവ. രാത്രി 8 മണി കഴിയുമ്പോ അവന്റെ കടയും മദ്യ കച്ചവടം നടത്തും.
1: ഇവനോട് ഇത് ആര് പറഞ്ഞു കൊടുത്തതാ?
2: ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല. ആദ്യം പലരും സാധനം മേടിച്ചോണ്ട് വരും. സോഡയും ഗ്ലാസും അവൻ കൊടുക്കും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവൻ അതിന്റെ കച്ചവടം വന്ന് തുടങ്ങി.
0: ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തവനും രോഗിയും ആയതുകൊണ്ട് ആ നാട്ടുകാരെല്ലാം അവനെ സഹായിച്ചതും കട തുടങ്ങിയതും.
2: പഴയ പെട്ടിക്കട സാധാരണ ഒരു പൈസ പോലും മേടിക്കാതെ കട കൊടുത്തത്.
1: അത് ഞാൻ അറിഞ്ഞു.
2: ആരാണ്ട് ന്യൂസ് കൊടുത്ത എക്സൈസുകാർ വന്നതെന്ന് പറഞ്ഞത്.
0: ന്യൂസ് കൊടുത്തവരെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ?
2: മദ്യക്കച്ചവടം ഇല്ലാതെ തന്നെ അവിടെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു അമ്മാവി. തൊഴിലാളികളെ ഒരുപാട് പേര് അവിടെ നിന്ന് സാധനം മേടിച്ചോണ്ടിരുന്നത്.
1: ആ കടയുടെ തൊട്ടടുത്ത് ചാക്കണ നടത്തുന്ന അലിയാരാശന്റെ കടയില് സിഗരറ്റ് കച്ചവടം ഉണ്ടായിരുന്നു. ഇവൻ ഈ മുറുക്കാൻകട തുടങ്ങിയപ്പോ ആശാൻ സിഗരറ്റ് കച്ചവടം അങ്ങ് നിർത്തി. 10 പൈസ യമന് കിട്ടിട്ടെങ്കിൽ കിട്ടിക്കോട്ടെ വിചാരിച്ചു.
0: ആരും ഇല്ലാത്തവനാണെന്നും രോഗിയാണെന്നുള്ള പരിഗണന പലരും കൊടുത്തു.
2: അമ്മാവി അവൻ നോക്കിയപ്പോ മുറുക്കാനും നാരങ്ങാവെള്ളവും കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ലാഭം കിട്ടും സർക്കാരിന്റെ ടോണി കൊഴിച്ചു കൊടുത്താൽ.
1: അങ്ങനെ വിചാരിച്ചത് കൊണ്ട് ആ കുടുക്കി ചെന്ന് വീണത്.
2: മെമ്പർ വരെ വേണം ഞങ്ങോട്ട് പോയിട്ടുണ്ട്.
0: അവൻ എന്തിനാ ഇത്രയും ആർത്തി കാണിച്ച് കാശുണ്ടാക്കാൻ നോക്കിയത്?
1: ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
0: അതെ, ആപത്ത് സമയത്ത് ഓരോരോ ദുഷിച്ച ചിന്തകൾ തനിയേ തലച്ചോറിൽ ഉദിക്കും. വിനാശകാലേ വിപരീത ബുദ്ധി.

ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പൊ ദാണ്ടെ ഒരു നല്ലൊരു ദിവസമൊക്കെ ആയിട്ട്, ഇന്ന് വെള്ളിയാഴ്ച, ഇന്നലെ ബലിപെരുന്നാൾ ദിവസമൊക്കെ ആയിരുന്നു. അതിൻ്റെ ആ ഒരു വിശേഷങ്ങളും ആ ഒരു ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞ് ദാണ്ടെ ഇപ്പം നമ്മൾ രണ്ടാമത്തെ ദിവസം ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച, May 29. അപ്പം നമ്മൾ ഈ വെള്ളിയാഴ്ച, ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസമാണല്ലോ, അതായത് നമ്മളുടെ ഓണാട്ടുകര പാസഞ്ചറിൻ്റെ ആഴ്ചയുടെ അവസാനത്തെ ദിവസമാണല്ലോ. അപ്പം അവിടെ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ അടുത്ത ദിവസം നമ്മൾ ദാണ്ടെ സ്കൂള് തുറക്കാനായിട്ട് പോകുന്ന ആ ഒരു ധൃതിയിലൊക്കെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. 2 മാസത്തെ ആ ഒരു പൂട്ടിക്കെട്ടലുകളും ആ ഒരു കളിയും ചിരിയും എല്ലാം ഒക്കെ ദാ ദാ പറയുന്നതിന് മുമ്പേ അങ്ങ് പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ദാണ്ടെ മാമ്പഴക്കാലമൊക്കെ കഴിഞ്ഞു, ഇനി ദാണ്ടെ ആ ഒരു ദിവസം നമുക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളുകൾ വീണ്ടും ഇന്ന് ഉണരുകയാണ്. June 1 ഇങ്ങെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി മുതൽ രാവിലെ എഴുന്നേക്കാനുള്ള ആ ഒരു വെപ്രാളവും, അമ്മ എൻ്റെ യൂണിഫോം എവിടെ, എൻ്റെ കൊട എവിടെ, എൻ്റെ ബാഗ് എവിടെ എന്നുള്ള ബഹളങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തിരികെ വരാനുള്ള സമയങ്ങളാണ്. അമ്മമാർക്കാണ് ഈ ഒരു സമയത്ത് മൊത്തം വെപ്രാളം. കാര്യം സ്കൂൾ അങ്ങോട്ട് അടച്ചങ്ങോട്ട് കഴിഞ്ഞ് 2 ദിവസം ഇങ്ങനെ നിൽക്കുമ്പം അമ്മമാർ പറയും, ഓ എനിക്ക് സ്കൂൾ അങ്ങ് തുറന്നാൽ മതി, ഇവനെ പറഞ്ഞ അല്ലെങ്കിൽ ഇവളെ പറഞ്ഞ സ്കൂളിലങ്ങ് വിട്ടാൽ മതി. ഞാൻ ഇനി എത്തിക്കഴിഞ്ഞു, ആ ഒരു ദിവസം ഇങ്ങ് വരികയായി. അപ്പം ഇത്തവണത്തെ ആ ഒരു സ്കൂൾ തുറക്കലിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനും നമ്മുടെ സ്കൂളുകളെല്ലാം പുത്തൻ പെയിൻ്റൊക്കെ അടിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി സുരക്ഷിതമായി ഒരുങ്ങി നിൽക്കുകയാണെന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള അവരുടെ പുസ്തകങ്ങളും സ്കൂളുകളിലെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു പ്രധാന കാര്യമുണ്ട്, ഈ ഒരു മഴക്കാലത്താണ് സ്കൂൾ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളുടെ കുട്ടികളുടെ കയ്യിൽ കുടയോ റെയിൻകോട്ടോ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ പറയാനും ഈ ഒരു കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിളിക്കാൻ മറക്കണ്ട. വിളിക്കേണ്ട നമ്പർ 9544700092. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
6: പിന്നെ തീർച്ചയായും വാങ്ങണം.
5: എവിടെ നിന്ന് വാങ്ങാനാ?
6: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
5: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
6: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
7: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
8: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള
11: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്ര സമൂഹത്തോടുള്ള സുരക്ഷാ ഫോറത്തിന്റെ സമർപ്പണ ബോധം പ്രശംസനീയമാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗോത്ര സമൂഹങ്ങളുടെ വികസനവും ശാക്തീകരണവും സംബന്ധിച്ച് വിവിധ ചർച്ചകൾ നടന്നതായും അദ്ദേഹം അറിയിച്ചു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഇന്ത്യയിൽ ലോകോത്തര കായിക അടിസ്ഥാന സൌകര്യങ്ങളും അത്യാധുനിക പരിശീലന സൌകര്യങ്ങളും വർദ്ധിച്ചുവരുന്നതായി ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെയും അനുബന്ധ പദ്ധതികളുടെയും പുരോഗതിയെക്കുറിച്ച് യോഗം വിലയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്ന കരകൌശല വിദഗ്ധർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പിഎം വിശ്വകർമ്മ യോജന. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര എംഎസ്എംഇ മന്ത്രാലയം സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിൽ പങ്കെടുത്ത അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് പദ്ധതി ഗുണഭോക്താവായ കോഴിക്കോട് സ്വദേശി മധുസൂദനൻ വില്യാപ്പള്ളി.
12: ഞാൻ ഈ സ്കീമിൽ ഒന്നര വർഷത്തിന് മുമ്പാണ് ചേർന്നത്. ഇതിന് അപേക്ഷ കൊടുത്ത് അപ്പോൾ ഒരു 7 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്ത് എങ്ങനെയൊക്കെ ഇത് വിപണനം ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ട്രെയിനിങ്ങിലൂടെയാണ് അറിയാൻ പറ്റിയത്. ആ രീതിയിലുള്ളൊരു സ്റ്റാള് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പ് തരികയും അതിനനുസരിച്ച് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഈ സ്റ്റാളിലെത്തിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഇവിടെ വിപണനം നടത്തുന്നത്. ഇത് നാട്ടിലും വിപണനം നടത്തുന്നുണ്ട്.
11: സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാപനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ ലക്ഷ്യം കൈവരിക്കാത്ത സംസ്ഥാനങ്ങൾ ജൂൺ 30 പ്രക്രിയ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
13: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
11: തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ച് പരാമർശിക്കവെ ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള വ്യാപാരങ്ങൾ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ശ്രീ ഡോവൽ വ്യക്തമാക്കി. തെക്കൻ ഇറാനിൽ ഉണ്ടായ US ആക്രമണത്തിന് പിന്നാലെ മേഖലയിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. നേരത്തെ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്ക വെടിവച്ചിടുകയും തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ സൈനിക കേന്ദ്രം ആക്രമിക്കുകയും ചെയ്തിരുന്നു. 3 ദിവസത്തിനുള്ളിൽ ഇത് 2 തവണയാണ് ഇറാനെതിരെയുള്ള US ആക്രമണം. സ്വയം പ്രതിരോധമായിരുന്നു തങ്ങൾ നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നു മുതൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിൽ കുറഞ്ഞ തീവ്രത രേഖപ്പെടുത്തുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഖിൽ ശ്രീവാസ്തവ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അതേസമയം ദേശീയ തലസ്ഥാന മേഖലയിൽ ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
14: എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. അതേസമയം സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായുള്ള സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു. രാത്രി 1 മണി മുതൽ കേരളത്തിൽ ബേക്കൽ മുതൽ കോവളം വരെയുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 5 മില്ലിമീറ്ററും അതിലധികവും മഴ ലഭിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്.
11: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134 പതിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ചെംസ്ഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 38 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. മൂന്ന് കളികളുള്ള പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ബ്രിസ്റ്റോളിൽ നടക്കും. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടക്കുന്ന വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ പി വി സിന്ധു ദക്ഷിണ കൊറിയയുടെ എസ് വൈ ആനിനെ നേരിടും. ഇന്നലെ നടന്ന പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ തായ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യസെൻ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. പുരുഷ സിംഗിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ ജോഡിയും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക പോലീസ് സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. കൂടാതെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ രണ്ടാം തവണയും കർണാടക മുഖ്യമന്ത്രി ആവുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുരുഷ വിഭാഗം ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ പുറത്തായി. ഇന്നലെ രാത്രി നടന്ന രണ്ടാം റൌണ്ട് മത്സരത്തിൽ അർജന്റീനയുടെ ജുവാൻ മാനുവൽ സെരുണ്ടോളയാണ് 4 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള സിന്നറെ അട്ടിമറിച്ചത്. അതേസമയം 24 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള പുരുഷ വിഭാഗം മുൻ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് മൂന്നാം റൌണ്ടിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ മൂന്ന് ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
15: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24-ാം വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
2: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
1: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന് വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
6: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
7: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോൾ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
8: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, അതായത് വളരെ അടുത്ത ദിവസം, 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ തുറപ്പൊക്കെ ആവാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു വെപ്രാളത്തിലും എല്ലാവരും കുട്ടികളൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആവേശത്തിലും പുതിയ ഡ്രസ്സിട്ട് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് നമ്മളുടെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഇപ്പം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ മഴക്കാലമൊക്കെയാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ട്. അപ്പം മഴക്കാലത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നായിരുന്നു, നമ്മുടെ മാതാപിതാക്കൾ കുടയോ റെയിൻകോട്ടോ ഒക്കെ കുട്ടികളുടെ കയ്യിൽ ഉറപ്പ് വരുത്തി, അവരുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി മാത്രം അവരെ വിടുക എന്നുള്ളത്. അതേപോലെ തന്നെ കൂടുതലും ഈ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പുതുതായിട്ട് പോകുന്ന കുട്ടികൾ ഒരു ചെറിയൊരു പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മുഴുവനും അവരുടെ ആ ഒരു, അതായത് ഒരു എന്തായാലും ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു നിർബന്ധ ബുദ്ധിയും അവരുടെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറും. അപ്പോൾ അവരെ കൂടുതലും അവരെ ഭയപ്പെടുത്താതിരിക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു പാസഞ്ചറുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
9: ഹലോ, നമസ്കാരം. കേൾക്കുന്ന എല്ലാ സ്വാധാർക്കാർക്കും നമസ്കാരം.
8: നമസ്കാരം. നമസ്കാരം.
9: നമസ്കാരം കുട്ടി. നമസ്കാരം കുട്ടി. നമസ്കാരം കുട്ടി.
8: അതെ, പറഞ്ഞോളൂ.
9: ഇത് മുബാറക്ക് ആശംസകൾ.
8: ഇത് മുബാറക്.
9: ഇനിയിപ്പോ നമ്മൾ സ്കൂൾ തുറക്കാൻ പോവാണ്. പഴയ കാലത്ത് സ്കൂൾ തുറക്കുന്നതിന്റെ ഒരു ഇതിലാണ് എല്ലാവരും, കുട്ടികളും എല്ലാവരും സ്കൂൾ തുറക്കുന്ന കാത്തിരിക്കുക ആകാംക്ഷയോടെ. അപ്പം ഇനിയിപ്പോ പുതിയ അക്ഷരാഭ്യാസത്തിന് 1st സ്റ്റാൻഡേർഡ് UKG LKG കയറുന്ന കുട്ടികളുണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങൾ, അവർക്കെല്ലാം നല്ല ഭാവി മുന്നോട്ട് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവരെല്ലാം നല്ല കുട്ടികളായി, നല്ല തലമുറ ഉണ്ടായി, നല്ല നന്മകൾ അവർക്ക് ഉണ്ടാകട്ടെ. സ്കൂൾ തുറക്കുമ്പോ എല്ലാ കുട്ടികളും നല്ല സന്തോഷത്തോടെ തുള്ളിച്ചാടി ചിത്രശലഭത്തെ പോലെ പാടിപ്പറന്ന് നടക്കട്ടെ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ എന്റെ ഒരു കുട്ടിക്കാലത്ത് നമ്മുടെ എത്ര മഴ നനഞ്ഞാലും വെയിൽ കൊണ്ടാലും ഒരു പ്രോബ്ലംസ് നമ്മുടെ ഹെൽത്തിന് ഉണ്ടാവാറില്ല. പക്ഷെ നമുക്ക് നല്ലതാണ്, പ്രകൃതിയായിട്ട് നമ്മൾ ഇണങ്ങിച്ചേർന്ന് മണ്ണിലൂടി നടന്ന് ചെളി മണ്ണ് വാരി കളിച്ച് അങ്ങനൊരു പൊസിഷനായിരുന്നു. പക്ഷെ ആ പൊസിഷനൊക്കെ ഇപ്പൊ മാറിക്കഴിഞ്ഞു. മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉദാഹരണമുണ്ട്. നമ്മളെ കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്ക്, നമ്മൾ 4 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിയെ മുറ്റത്ത് ഇറക്കാറില്ല. ചെളിയും മണ്ണും ചവിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, അങ്ങനെ കുട്ടികളെ മുറ്റത്ത് പോലും ഇറക്കാതെ അങ്ങനെയുള്ള അവരുടെ എല്ലാ ഇതിനെയും മൂടി വെച്ചുകൊണ്ട് രക്ഷകർത്താക്കൾ അതിനകത്തിട്ട് വളർത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അപ്പം പ്രകൃതിയും ഭൂമിയുമായിട്ട് നമുക്ക് ഇണങ്ങിച്ചാൽ ഒരു പൊസിഷൻ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നില്ല. അപ്പൊ ഹെൽത്ത് പരമായിട്ട് അവർക്ക് പെട്ടെന്ന് കയറി മഴ നനയുമ്പോഴൊക്കെ പനി ഉണ്ടാവാറുണ്ട്. ക്ലൈമറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ഡിഫക്ട് അവർക്ക് അതിൽ ഒന്നും ഉണ്ടാവുന്നില്ല. അതാണ് കൂടുതലും കുട്ടികൾക്ക് ഇപ്പൊ പെട്ടെന്നൊരു മഴ പെയ്താന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഫുഡ്
10: അങ്ങനെ ഹെൽത്ത് പരമായിട്ടുള്ള പല മാറ്റങ്ങളിവിടെ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കുട്ടികൾക്ക് എപ്പോഴും അസുഖം അസുഖം, ഹോസ്പിറ്റലും മരുന്ന്. ഇപ്പൊ നമ്മൾ ഈ തലമുറയ്ക്ക് കണ്ടുവരുന്ന മൊത്തം ഹോസ്പിറ്റൽ മരുന്ന്, ഏറ്റവും കൂടുതൽ മരുന്ന് ഇപ്പൊ ഇഷ്ടംപോലെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്, വലിയവരും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നമ്മളിൽ വന്ന ഹെൽത്ത് പരമായ മാറ്റങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നേരെ മറിച്ചായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഫുഡ് നാച്ചുറൽ, അതായത് നമ്മൾ പഴകിയ ഫുഡ് കഴിവതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് ദിവസങ്ങളോളം അത് ചൂടാക്കി കൊച്ചുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക, അവിടെ ഹെൽത്തിനെ പരിപാലിക്കേണ്ട രക്ഷകർത്താക്കളുടെ കടമയാണ്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് പ്രകൃതിദത്തമായി നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന നല്ല നല്ല വിഭവങ്ങൾ, നല്ല നല്ല കൃഷികൾ, അങ്ങനെ ഒരുപാട് നല്ല ഐറ്റംസ് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് 3 വയസ്സുള്ള 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിച്ച് ആ ഫുഡുകളാണ് വാങ്ങിച്ച് കൊടുക്കാറുള്ളത്. പക്ഷെ അതായത് പാക്കറ്റിംഗ് വരുന്ന ഫുഡുകൾ ഇതൊക്കെ എന്നിങ്ങനെ ഉണ്ടാക്കുന്നത് പോലെ, പക്ഷെ എന്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട് ഹെൽത്ത് നല്ലതാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കഴിയുന്നത് നമ്മൾ ഈ മഴക്കാലം വളരെ സൂക്ഷിക്കുക, നമ്മുടെ ഹെൽത്തിനെ കെയർ ചെയ്യുക, കുട്ടികളെ അതേപോലെ പരിപാലിക്കുക, നല്ല ഫുഡ് ചൂടോടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ തന്നെ കൊടുക്കുക. അതാണ് ഇനിയുള്ള ഏറ്റവും വലിയ ഒരു ഐഡിയ, അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യങ്ങളും അതായി പറയുന്നത്.
11: അതുകൊണ്ട്
10: രക്ഷകർത്താക്കളെല്ലാം ശ്രദ്ധിക്കണം. കൊച്ചുകുട്ടിയെ പരിപാലിക്കുമ്പോഴും നമ്മൾ വലിയവരെ പരിപാലിക്കുമ്പോഴും എല്ലാം ഹെൽത്ത് നിലനിൽക്കേണ്ട നമ്മുടെ കടമയാണ്.
11: അപ്പൊ
10: അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കുക, കഴിയുന്ന തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മഴ സമയത്ത് നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ചൂടാക്കി കഴിക്കുക.
11: അതെ അതെ
10: അതെ, അതാണ്. അപ്പൊ ഇനിയുള്ള സ്കൂൾ തുറക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം, തിന്മയുടെ ലോകമായി തീരട്ടെ, തിന്മകളെല്ലാം അകന്നു പോട്ടെ.
11: അതെ അതെ,
10: കുട്ടികളെല്ലാം ചിത്രശലഭത്തെ പോലെ പാരി പറഞ്ഞ് സ്കൂള് തുറക്കുമ്പോ ബാഗൊക്കെ തൂക്കി കൊച്ചുകുട്ടികൾ വരാറില്ലേ, കണ്ട് നിൽക്കാൻ തന്നെ എന്ത് ഭംഗിയാ. അപ്പൊ ആ കുട്ടികളുടെ ജീവിതം അത്, ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടിയെ സ്നേഹിക്കുന്ന ആളാണ് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം കുട്ടികളെല്ലാം നല്ലവരാട്ട്, നല്ലൊരു തലമുറ നമുക്കുണ്ടാകട്ടെ. നമ്മൾ അനിലേട്ടന്റെ ശബ്ദം ഒന്നും ഇപ്പൊ കേൾക്കുന്നില്ല, അനിലേട്ടനൊന്നും ഇല്ലേ,
11: ഇത്തിരി ഒരു ബിസിയാണ് ആള്.
10: കക്ഷി, ഞാൻ കക്ഷിയുടെ ആ ശബ്ദം കേട്ടിട്ട് കൊറേ ദിവസമായി. അപ്പൊ അനിലേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അനിലേട്ടന്റെ ശബ്ദം എല്ലാം ഇഷ്ടമാണ്. അനിലേട്ടനെ അറിയാം, ഞാൻ പിന്നെ ഇന്നലെ ഒന്ന് കോണ്ടാക്ട് ചെയ്തപ്പോ പെട്ടെന്ന് കട്ടായി പോയി ഫോൺ, പിന്നെ ഞാൻ വിളിച്ചിട്ട് പറ്റിയില്ല. അപ്പൊ എല്ലാവർക്കും, റേഡിയോയിലുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. സുമയ, സുമയക്ക് സുഖമാണോ? പിന്നാളൊക്കെ ആഘോഷിച്ചോ? സുമയ
11: എല്ലാം നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു.
10: അപ്പൊ സുമയ കുട്ടിക്ക് ഗോഡ് ബ്ലെസ് യു ഫാമിലി.
11: താങ്ക് യു.
10: ഒരു പാട്ട് പാടിക്കോട്ടെ, ഒരു പാട്ട് പാടിക്കോട്ടെ.
11: ഓ പാടിക്കോ പാടിക്കോ.

0: വളരെ നന്ദി,
1: ഹലോ
0: വളരെ നന്ദി.
1: മോളെ, പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മളെല്ലാം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പല കുട്ടികൾക്കും പുസ്തകം ലഭിക്കാതെ, ബാഗില്ലാതെ, ഇതൊന്നും നടത്താതെ അഭിമാനത്തോടെ ജീവിക്കുന്ന പല വീടുകളും ഉണ്ട് നമ്മുടെ പരിസരത്ത് തന്നെ, നമ്മുടെ ചുറ്റുപാടും തന്നെ. അപ്പോൾ നമ്മൾ എന്നും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എത്രയോ പൈസ അനാവശ്യമായിട്ട് കളയുന്നു, എന്തിനെല്ലാം വേണ്ടി നമ്മൾ കളയുന്നു. ഒരു ദിവസം സ്കൂൾ തുറക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു നോട്ട്ബുക്ക് മേടിച്ചു കൊടുക്കുക, ഒരു ബാഗ് വാങ്ങിച്ചു കൊടുത്താൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു നന്മ.
0: ഹലോ ഹലോ, കോള് കട്ടായി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും ഈ വന്ന ഈ ഒരു സ്കൂൾ കാലഘട്ടം, ഈ സ്കൂൾ തുറക്കുന്ന ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത് വളരെ അധികം കുട്ടികൾക്ക് ഒക്കെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ കുട്ടികൾ ബാഗും തൂക്കി രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന കാഴ്ചയൊക്കെ കാണാൻ വളരെ അധികം മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളൊക്കെ തന്നെയാണ് അതിലെ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും നമ്മളുടെ കുട്ടികളെ ആ രാവിലെ പറഞ്ഞയക്കുന്നതിൻ്റെ ആ ഒരു തിരക്കും, രാവിലെ പറഞ്ഞ് കുട്ടികളെ രാവിലെ അവരെ ആ കിടക്കയിൽ നിന്ന് എണീപ്പിക്കുന്നത് തന്നെ ഒരു ടാസ്ക് ഒക്കെയാണ് അല്ലേ. അപ്പം അതുമായിട്ട് നമ്മളിപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഓരോ യുദ്ധവും കാര്യങ്ങളും ഒക്കെ കാണാം. നമുക്ക് ഓരോ വീടുകളിലും രാവിലെ ഇങ്ങനെ ചെല്ലുമ്പോൾ സ്കൂൾ ബസ് വരുന്നതും കുട്ടികളെ അവിടുന്നേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളുടെ ഒരു ഓട്ടവും കാര്യങ്ങളും ഒക്കെ നമുക്കിങ്ങനെ കാണാം. അപ്പോൾ അതാണ്ട് നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
2: പാലക്കാടിന് ദേവിയാണ്.
0: മനസ്സിലായി ചേട്ടാ.
2: ആ, പെരുന്നാൾ ആശംസകൾ ആദ്യമായിട്ട്.
0: പെരുന്നാൾ ഈദ് മുബാറക്.
2: പിന്നെ ഇന്നത്തെ വിഷയം കുട്ടികള് സ്കൂളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണോ?
0: അതെ അതെ അതെ അതെ, നമ്മുടെ സ്കൂൾ തുറപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇപ്പൊ രണ്ടു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾ തുറക്കുന്ന ആ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നമുക്ക് പ്രാഥമികമായിട്ട് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ കാര്യങ്ങളും കൂടി ഉണ്ട്. എല്ലാം ഇങ്ങനെ ആണ്ട് പറഞ്ഞ് നമ്മളിങ്ങനെ തുടക്കം ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ.
2: അത് തന്നെ. ഇപ്പൊ ഇതിനു മുന്നേ സംസാരിച്ച പാസഞ്ചർ പറഞ്ഞ പോലെ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ കാലവർഷം തുടങ്ങുന്നത്. അതൊരു വല്ലാത്തൊരവസ്ഥ. കാരണം ഈ ചൂടുന്ന വെക്കേഷൻ മുഴുവൻ ചൂടുകാലവും സ്കൂൾ തുറക്കുന്ന ദിവസം കറക്റ്റായിട്ട് മഴയും തുടങ്ങുന്നു. രണ്ടും എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. നല്ല ചൂടുന്ന നല്ല തണുപ്പിലേക്കുള്ളൊരു, അപ്പൊ അത് എന്തായാലും കുട്ടികളെ അത് എഫക്ട് ചെയ്യും. അവര് പിന്നെ ഇപ്പൊ കുട പിടിച്ചാലും കൂട്ടിട്ടിട്ടും കാര്യമൊന്നുമില്ല. കാരണം അവര് ഫിസിക്കലി അവരുടെ ഹെൽത്ത് പറഞ്ഞ, നമ്മൾ ജനറേഷൻ ഓരോ തലമുറ കഴിയും തോറും അവർക്ക് ബൈ ബർത്ത് തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവ് തന്നെയാണ്. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പഴയ ആളുകള് മഴയത്തും വെയിലത്തും കളിച്ചു, അവർക്ക് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒന്നും ബാധിക്കുന്നില്ല, ചളിയിൽ കളിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ ജനിക്കുന്ന കുട്ടികളുടെ കുഴപ്പമില്ല. കാരണം നമ്മൾ ഓരോ തലമുറ മാറുമ്പോൾ അവരുടെ ജീനിൽ വരുന്നത്, നമ്മുടെ ഇപ്പൊ നമുക്ക് അറിയാം നമ്മുടെ ഹെൽത്ത് എത്ര വീക്കാണ്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ശരീരത്തിൽ എന്താ പറയാ ഹെൽത്ത് പരമായിട്ട് മൈനസ് ഉണ്ട് നമുക്കറിയാം. അപ്പൊ നമുക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് അതിലും മൈനസ് ആയിട്ടായിരിക്കും വരിക അല്ലെ, ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പൊ അത് നമ്മുടെ കയ്യിലല്ല. അപ്പൊ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് ജനിക്കുന്ന കുട്ടി എന്തായാലും അൺഹെൽത്തി തന്നെ ആയിരിക്കും, ഹെൽത്തി ആവുകയില്ല. അപ്പൊ അത് ഓരോ തലമുറ കഴിഞ്ഞ് വരുമ്പോഴുള്ള മാറ്റമാണ് ആ കുട്ടികൾക്ക് വന്ന അൺഹെൽത്തി പ്രോബ്ലം. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് മുൻകാലങ്ങളിൽ കുട്ടികൾക്ക് കൊടുത്ത ശ്രദ്ധയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോ. എന്നാലേ അവർക്ക് കുറച്ചെങ്കിലും ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഹോമിയോ ആയിരിക്കും ഇപ്പൊ കൂടുതലും കുട്ടികൾ, അതാകുമ്പോൾ സമയത്ത് അവർക്ക് ശരീരക്ഷീണം ഉണ്ടാവും. ഇപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിനേക്കാളും ഹോമിയോ ഒരു ടച്ച്, ഇപ്പൊ ജലദോഷം വരുന്ന സൂചന കഴിക്കണം തന്നെ അത് ചെയ്യുക. ഹോമിയോ ആയിരിക്കും നല്ലതെന്നാണ് കുട്ടികൾക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ വാഹനങ്ങളുടെ ശ്രദ്ധ, ഒരു സ്കൂൾ വാനിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ഓട്ടോ മിസ്റ്റർ. അപ്പോ അമിതമായിട്ടുള്ള ഓട്ടോകളില് തിരക്കുള്ള ഓട്ടോയില് കയറ്റി വിടാതെ കുറച്ച് തിരക്ക് കുറവുള്ള ഓട്ടോ നമ്മൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. പരിചയക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോയിൽ കൊള്ളാവുന്നതിലധികം കുട്ടികളെ കയറ്റി കൊണ്ടുപോകുന്ന വണ്ടികൾ നമ്മൾ കാണുന്നുണ്ട്. പോലീസുകാർ കണ്ടിട്ടും അവരൊന്നും പറയുന്നില്ല, എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോ ചില ഓട്ടോറിക്ഷയിലൊക്കെ കുട്ടികളാ വണ്ടി വിടുന്നത്, കാരണം ഫ്രണ്ടിൽ, കാരണം ഡ്രൈവറുടെ മടിയിൽ രണ്ടാള്, സൈഡിൽ രണ്ടാള്, പിന്നെ പുറകെ രണ്ടാള്. അപ്പൊ ചില കുട്ടികൾ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചില കുട്ടികൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഓട്ടോക്കാരുടെ കൂടെ ഓട്ടോ ഓടിക്കുന്നുണ്ട്. അവര മൊത്തം നിയന്ത്രണം വണ്ടിയുടെ. പിന്നെ ബാഗുകൾ മൊത്തം വെളിയിൽ തൂങ്ങിക്കൊണ്ടിരിക്കുക, കാരണം ഈ സൈഡിലും മുകളിലും ശരിക്കും ലഗേജ് വെക്കാൻ പറ്റില്ല എന്നാണ് നിയമപരമായിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം വണ്ടിയുടെ മേലെ ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കാൻ പറ്റില്ല. ഇങ്ങനെ സൈഡിലോട്ട് നാലഞ്ച് ബാഗ് എല്ലാവരും തൂക്കി വിട്ടു. ഇത് ഏതെങ്കിലും സൈഡ് കൂടെ പോകുന്ന വണ്ടിയുടെ ആളുടെ മേലെ മുട്ടിയാൽ തന്നെ അവര് മറിഞ്ഞു പോകും. അപ്പോ തിരക്കുള്ള ഓട്ടോയില് കൂടുതലും യാത്ര ചെയ്യിപ്പിക്കാതെ കുറച്ച് കുട്ടികൾ പരിമിതമായിട്ടുള്ള വണ്ടികൾ നമ്മള് ഏർപ്പാടാക്കിയിട്ട് അതിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി കുട്ടികളെ കൊണ്ട് വിടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് പോവുക. കുറച്ച് ദൂരമൊക്കെ നടന്നിട്ടൊക്കെ ആണെങ്കിൽ അത് നടന്നു പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അവർക്ക് കൈയും കാലിനൊക്കെ ഒരു നല്ലൊരു ഇത് കിട്ടും, എന്താ പറയാ, ഒരു ഉണർവും കിട്ടും. ക്ലാസ്സിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നല്ല വായിക്കൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടാവും. മറ്റേത് ഇങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്ന് അവിടെ കൊണ്ട് ഇറക്കി വിട്ടു, അവിടെ നിന്ന് നേരെ എന്താ പറയാ ഒരു ലഗേജ് കയറ്റി വിടുന്നവര് വണ്ടിയിൽ കയറ്റി ഇങ്ങോട്ടും വിട്ടു. ഇതിങ്ങനെ വല്ല ബൊമ്മ വളരുമാര് വളർന്നുകൊണ്ടിരുന്ന ഒന്നിനും പറ്റാത്തൊരു സാധനമായി മാറും. കുറെ ബുക്ക് പഠിച്ച് കുറെ അറിവ് കിട്ടി നല്ലത്, അവര് ഹെൽത്തി വളരെ വീക്കായി. പിന്നെ ഇപ്പൊ എന്തുണ്ടായിട്ട് എന്താ കാര്യം, ബുക്കിൽ പഠിച്ച അറിവിനൊരു പരിധിയില്ല. ഇപ്പൊ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു, അതൊരു ജസ്റ്റ് ഒരു എന്താ പറയാ പേപ്പർ വാല്യൂ മാത്രമേ ഉള്ളൂ ശരിക്കും പറ. അതിന് ജീവിതത്തിൽ അതുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ നമ്മള് ഹെൽത്ത് പരമായിട്ട് കുട്ടികൾക്ക് വളരെ കെയർ ചെയ്യുക പാരന്റ്സ്. അതുപോലെ ഈ പറഞ്ഞ പോലെ മഴക്കാല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വളരെ ശ്രദ്ധ കൊടുക്കുക. പരമാവധി പാരന്റ്സ് തന്നെ സ്കൂളിൽ കൊണ്ട് വിടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് വിടുക. ഇത്രയൊക്കെ പറയുള്ളൂ. പിന്നെ വണ്ടികളുടെ തിരക്ക് കാരണം അപകടങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം കുട്ടികൾ കൈവിട്ട് ഓടും, ഓട്ടോ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് വിട്ടിട്ട് ഓടി റോഡ് ക്രോസ് ചെയ്യുന്ന കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത്രയും കുട്ടികൾ ഓട്ടോക്കാരെ നിയന്ത്രിക്കാൻ പറ്റും നമുക്കറിയാം. 10ഉം 15ഉം പിള്ളേരെ എത്രയും നോക്കുക. അപ്പൊ ഒന്നോ രണ്ടെണ്ണത്തിന്റെ ബാഗ് വാങ്ങിയിട്ട് ബാക്കി രണ്ടെണ്ണത്തിന്റെ ഏറ്റവും ചെറുതുകളിനെ കൈപ്പിടിക്കും. തൊട്ട് മേലുള്ള കുട്ടികളെ അവന്മാര് വിടും. ഇവര് രണ്ടെണ്ണം അങ്ങോട്ട് ഓടും, രണ്ടെണ്ണം ഇങ്ങോട്ട് ഓടും. അപ്പൊ അത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തും അതുപോലെ വാഹനങ്ങള് ഓടിക്കുന്ന മറ്റു വലിയ സുഹൃത്തുക്കളാണെങ്കിലും സ്കൂൾ പരിസരത്ത് ഒന്ന്
0: അതെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് വളരെ തിരക്കുള്ള റോഡുകളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഈ കൊച്ചുകുട്ടികളല്ലേ, അവർക്ക് കൂടുതൽ അങ്ങോട്ട് ആ ഒരു അറിവായി വരുന്ന ആ ഒരു പ്രായമാകുന്നതേ ഉള്ളൂ. അപ്പം അവരെ കൂടുതൽ ശ്രദ്ധിക്കുക, അവരെ കൂടുതൽ പരിഗണിക്കുക എന്നുള്ളതാണ്. അതിൽ ഈ കൊച്ചുകുട്ടികളെ നമ്മൾ അത്രത്തോളം കെയർ ചെയ്യുമ്പോഴും അതിന് തൊട്ട് മുകളിലുള്ള കുട്ടികളും അത്ര അങ്ങോട്ട് വലുതായിട്ടില്ല, അവരും വളരെ ചെറുപ്പമാണ്. അപ്പം അവരും റോഡ് ക്രോസ് ചെയ്യുന്നതും വീട്ടിൽ കൊണ്ട് വിടുമ്പോഴും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡ്രൈവർമാരായാലും ഈ ഒരു ഓട്ടോ ഡ്രൈവേഴ്സ് ഒക്കെ ആയാലും ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാരെല്ലാവരും ശ്രദ്ധിക്കുമെന്നൊക്കെ അറിയാം. എന്നാലും അവരെ ഒന്ന് പരിഗണിക്കുക, അവരെ വളരെയധികം കൊണ്ടുപോകുന്ന കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. തിരക്കുള്ള റോഡ് ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് റോഡുകളിലെല്ലാം ഭയങ്കര അധികം തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മളുടെ അടുത്തും എല്ലാം വളരെയധികം കൂടുതൽ കൂടുതൽ തിരക്കാണ്. ആരും വളരെ കുറവാണ് വണ്ടിയൊക്കെ ഒന്ന് നിർത്തി എല്ലാവരും ഒന്ന് ക്രോസ് ചെയ്ത് പോട്ടെ എന്ന് വിചാരിക്കുന്നതൊക്കെ വളരെയധികം വിരളമായിട്ടുള്ള ആൾക്കാരെയൊക്കെ അങ്ങനെ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെല്ലാവരും നാണ്ട ഈ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു തിരക്കിലും ആ ഒരു ഇതിലൊക്കെയാണ്. അപ്പം ആ കുട്ടികളെ ഇപ്പം സ്കൂൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് നിർത്തി കൊടുക്കണം കേട്ടോ. കുട്ടികളൊക്കെ സ്കൂള് ക്രോസ് ചെയ്ത് സ്കൂളിലേക്കും വീട്ടിലേക്കും ഒക്കെ പോയതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നും പറ്റി പോകാൻ പോകുന്നില്ല എന്ന് തന്നെ നിങ്ങളൊന്ന് വിചാരിക്കുക. അപ്പം അവർ പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്ന് വണ്ടി എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു മനസ്സൊക്കെ ഒന്ന് എല്ലാവരും കാണിച്ചു. അങ്ങനെ മനസ്സൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ നമുക്കറിയാം, പക്ഷെ എന്നാലും ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അത്രയ്ക്കധികം വളരെ ഇനിയിപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ഒരു 4 മണി 3:30 4 മണിയുടെയൊക്കെ സമയത്ത് നമ്മുടെ ജംഗ്ഷനുകളിലും നമ്മുടെ മെയിൻ സ്റ്റോപ്പുകളിലൊക്കെ വളരെ അധികം തിരക്കുകളും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയങ്ങളാണ് നമുക്കിനി വരാൻ പോകുന്നത്. അപ്പം പല പല പല കാര്യങ്ങളും നമ്മുടെ സ്കൂള് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അധികം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്, വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544700012. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്, നിങ്ങളുടെ സ്വന്തം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് സ്കൂൾ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെയധികം കുറച്ച് കാര്യങ്ങൾ, കുറച്ചല്ല വളരെയധികം കൂടുതൽ കാര്യങ്ങളുണ്ട്. അപ്പം അതുമൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് ഏത് ആഹാരമാണ് കൊടുത്തുവിടേണ്ടത്, കുട്ടികൾക്ക് എന്തൊക്കെയാണ് അവരുടെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്, വാഹനങ്ങളിൽ കയറുമ്പോൾ കുട്ടികൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവരെ കൊണ്ടുപോകുന്ന ഡ്രൈവേഴ്സ് ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം നമ്മൾ പറഞ്ഞെടുക്കുമ്പോഴും വളരെയധികം വളരെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള. അതായത് നമ്മളുടെ നാട്ടുകാരും അതേപോലെ തന്നെ നമ്മളുടെ പാരൻസും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഒരെണ്ണമാണ് ഈ സുരക്ഷാ മുൻകരുതലുകൾ എന്ന് പറയുന്നത്. അറിയാമോ? അതായത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്കൂൾ വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു രണ്ട് ദിവസത്തിന് മുന്നേ നമ്മളുടെ കരുനാഗപ്പള്ളിയുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ CR മഹേഷ് അദ്ദേഹം ചേർന്ന യോഗത്തിൽ, അതായത് നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതേപോലെ തന്നെ നമ്മുടെ നഗരസഭാ അധ്യക്ഷനും നമ്മുടെ മേൽപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം അടങ്ങുന്ന ആ ഒരു യോഗത്തിൽ എല്ലാ സ്കൂളുകൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കിയിട്ട് ഉണ്ട്. അതേപോലെ തന്നെ അതെല്ലാം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളെല്ലാം ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു തീരുമാനങ്ങളൊക്കെ യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ സ്കൂൾ തുറക്കുമ്പോഴുള്ള ആ ഒരു മെയിനായിട്ട് നമ്മുടെ കുട്ടികളെ വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹം പറയുകയുണ്ടായി, ലഹരി തൂഫാൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടായി. പ്രത്യേകിച്ചും നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് വളരെയധികം ലഹരികളുടെ ഉപയോഗങ്ങൾ നമ്മുടെ കുട്ടികളെ കൂടുതലധികം അപകടകരമാക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വിൽപ്പന തടയാൻ പോലീസും എക്സൈസും ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള ഒരു കർശന പരിശോധനകളുമായിട്ടൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ കുട്ടികളെ വളരെയധികം അപകടകരമായും അതേപോലെ തന്നെ കൂടുതൽ അവരെ വഴിതെറ്റിക്കുന്നതുമായിട്ടുള്ള ആ ഒരു ലഹരി എന്ന് പറയുന്ന അതിന്റെ ഉപയോഗം, അല്ലെങ്കിൽ അവരുടെ കൈകളിലേക്ക് അവരെ കാരിയേഴ്സ് ആയിട്ട് എത്തിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഈ ഇടയിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ വളരെ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും അവരെ പിടികൂടാനും ഒക്കെ എല്ലാവരും അവിടെ ഇങ്ങനെ തയ്യാറെടുത്തു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും അങ്ങനെ ആ ഒരു ചിന്തകളെ ആർക്കും പോവാതിരിക്കട്ടെ, നമ്മളെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് ആരും ചിന്തിക്കാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി അങ്ങനെ ആരെങ്കിലും നമ്മളുടെ സ്കൂൾ പരിസരത്തും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായ നടപടികൾ എടുക്കാനും അവരെ പിടികൂടാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടെ പോലീസും എക്സൈസും എല്ലാവരും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അതേപോലെ തന്നെ ഇനിയും നമ്മുടെ കാലാവസ്ഥയും നമ്മളുടെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട്, നമ്മുടെ പല രവിചേട്ടൻ പറയുന്നതിൻ്റെ കൂട്ട്, വെക്കേഷൻ്റെ സമയത്ത് വളരെ അധികം കൂടുതലായിരുന്നു ചൂടെന്ന് പറയുന്നത്. ഇനി ഇതാണ്ട് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായപ്പോഴത്തേക്ക് വളരെയധികം തണുപ്പും മഴയും ഒക്കെ ആയി. അപ്പം നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു തേവലക്കരയിലെ സ്കൂളിലെ കാര്യമൊക്കെ അറിയാം. അതായത് ലൈൻ കമ്പി പൊട്ടിക്കിടന്ന് അതിനകത്ത് കുട്ടികൾ പിടിക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയും ആ കുട്ടി മരിക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കൂടുതലധികം ും ഈ നമ്മുടെ ലൈൻ കമ്പികൾ ഈ വഴിയരികിൽ പൊട്ടിക്കിടക്കുന്നതും മരങ്ങൾ അതിനെ മരങ്ങൾ വീണിട്ട് ഇതെല്ലാം പൊട്ടി വഴിയരികിൽ കിടക്കുന്ന ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ളൊരു നടപടികളും ആരാണോ കാണുന്നത്, ആരാണോ നമ്മുടെ നാട്ടിൽ ആരാണോ അത് കാണുന്നത്, ഇത്രയും വേഗം തന്നെ അത് അറിയിക്കേണ്ട മേലുദ്യോഗസ്ഥരെ അറിയിച്ച് അതിനുള്ള ഒരു പോം വഴി പരിഹാരമൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യിക്കാൻ പറ്റും. അതായത് നമ്മളുടെ ഭാവി വാഗ്ദാനങ്ങളാണ് ഈ പോകുന്ന സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ പോകുന്ന കുട്ടികളും ഒക്കെ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. അപ്പം അവരെ ഒന്ന് സംരക്ഷിക്കുക, അവരെ ഒന്ന് നല്ല രീതിയിൽ അവർക്ക് വളരെയധികം സുരക്ഷ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് നാട്ടുകാരായ നമ്മളെ കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പം എല്ലാ കണ്ണുകളും എല്ലായിടത്തും നമുക്ക് ചെല്ലുക എന്നത് വളരെയധികം ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ ആരാണോ ഇത് ആദ്യം കാണുന്നത് അത് അറിയിക്കേണ്ടവരെ അറിയിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങളതിൽ നമ്മൾ കുറച്ചും കൂടി നമ്മളത് ഒരു ഉത്തരവാദിത്തം പോലെ നമ്മളുടെ ഒരു നമ്മളുടെ നാടും നമ്മളുടെ കുട്ടികളും നമ്മളുടെ സ്കൂളും നമ്മളുടെ വഴിയോരങ്ങളും അല്ലേ. അപ്പം നമുക്ക് കുറച്ചധികം അതിനകത്തൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്തൊരു പാസഞ്ചർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം. നമസ്കാരം.
1: നമസ്കാരം. സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആദ്യമായിട്ട് ആശംസകൾ.
0: അതെ,
1: അവര് നാളെ ഒരുപക്ഷെ മന്ത്രിയാകാം, IPS ആകാം, IAS ആകാം, അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി ആൾക്കാരാണ് ഈ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അവർക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും കുടുംബത്തുനിന്നും പഠനമാതിരി പരിസരത്തുനിന്നും ഒക്കെ ഉണ്ടാകണം. പിന്നെ ഈ ഡ്രൈവർമാരുടെ മത്സര ഓട്ടം, അവര് ചില വാഹനങ്ങൾ കടത്തിവിടാതെ ഒക്കെ ഈ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടൊക്കെ ഓടുന്നുണ്ട്. അത് നമ്മുടെ പ്രായത്തിന്റെ ഒരു തടപ്പൊക്കെയാണ്. അപ്പൊ അത്തരക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ കൊണ്ട് വാഹനങ്ങളിൽ പോകുമ്പോൾ തിരക്കുള്ള സ്ഥലമാണെങ്കിൽ ഒന്ന് ഒതുക്കി ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ലഹരി, അത് എവിടെ കണ്ടാലും നമ്മൾ അവരെ പിടിച്ചകത്താക്കാനുള്ള സംവിധാനം ചെയ്യുക. അവരെ പിന്നെ പുറത്തുവിടരിക്കുക. കാരണം പുതിയ തലമുറ നന്നായിട്ട് വളരണം, സമൂഹത്തിന് മാതൃകയായിരിക്കണം അവര്. അത് ഒരു അത്യാവശ്യ കാര്യമാണ്. പിന്നെ രക്ഷകർത്താക്കളെല്ലാം ജോലിയും തിരക്കും ഒക്കെ ഉള്ളവരാണ്. നമ്മളെ കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കി എന്ന് ഉള്ളൊരു ഒരു ധൈര്യത്തിൽ അവരങ്ങ് നടക്കരുത്. എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോ സ്കൂൾ പരിസരവും ഒക്കെ ഒന്ന് പോയി ശ്രദ്ധിക്കാൻ എല്ലാ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കണം. കാരണം ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ അവരകത്ത് ക്ലാസ് എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അവർക്ക് പുറം എങ്ങനെയാന്ന് വീക്ഷിക്കാൻ ചിലപ്പോ പറ്റിയെന്ന് വരത്തില്ല. പുറത്തെപ്പോഴും നമ്മളുടെ ഒരു കണ്ണുകളും ഉണ്ടാകണം. ലോകം ഒരു നല്ല ഇതിലേക്ക് മാറട്ടെ. ലഹരിയും മറ്റേതും ഒക്കെ മാറി കുഞ്ഞുങ്ങള് വളരെ നന്നായിട്ട് വളരട്ടെ, പഠിച്ചു വളരട്ടെ.
0: അതെ അതെ. ഇത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നായിരുന്നു അല്ലേ. അപ്പം പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരുപാട് കുട്ടികള് വളരെ മികച്ച വിജയം നേടിയിട്ടുണ്ട്. മികച്ച വിജയം നേടാത്ത കുട്ടികളും ഉണ്ട്, പക്ഷെ അത് സാരമില്ല. നിങ്ങള് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് ഏതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ അതിലേക്കൊന്ന് തിരിഞ്ഞിട്ട് അതിനകത്ത് നിങ്ങൾക്ക് മികച്ച വിജയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം സുമയ്യ.
0: നമസ്കാരം. പറഞ്ഞോളൂ.
2: അപ്പം നമ്മള് പുതിയ സ്കൂൾ തലത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ രക്ഷകർത്താവിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് അവന്റെ കുഞ്ഞുങ്ങൾ കുട്ടികൾ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നത്. അതിനടിസ്ഥാനപരം വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എന്ന് കോമ്പറ്റീഷനാ, മത്സരത്തിന്റെ ഒരു വേദിയായി മാറിയിരിക്കുകയാണ്. രക്ഷകർത്താക്കൾ തമ്മിലുള്ള മത്സരം, കുട്ടികളെ അതിനകത്ത് പ്രാപ്തമാക്കി എടുക്കാൻ വേണ്ടിയുള്ള മത്സരം, അങ്ങനെ ഒരു വലിയ മത്സരത്തിന്റെ പാതയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതായത് ഞങ്ങളുടെ ഒന്നും ബാല്യകാലങ്ങളിൽ അങ്ങനെ ഇത്രയും വലിയ മത്സരവും ടാസ്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ശ്രദ്ധിക്കാൻ രക്ഷകർത്താക്കൾക്ക് സമയമില്ല, സമ്പത്തില്ല, അങ്ങനെയാണ്. പക്ഷെ നമ്മളൊരു 80 വർഷത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർന്നപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം എനിക്കുണ്ടായ അവസ്ഥ എന്റെ മക്കൾക്ക് ഉണ്ടാകരുത് എന്ന ഒരു ഉത്തമ ബോധ്യമാണ്. അപ്പൊ ഓരോ മനുഷ്യന്റെയും, ഞാൻ വിഷയത്തിനപ്പുറത്തേക്ക് സംസാരിക്കുകയാണത് കുറച്ചുകൂടി പറയുന്നതേ ഉള്ളൂ, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ തന്റെ മക്കളെ ഒരു സേഫ് സോണിൽ എത്തിക്കുക എന്നാണ്. അതിനുവേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോരുത്തരും അവരവരുടെ മക്കളെ സ്കൂളിലേക്ക് വിടുന്നത് അവരവരുടെ സമ്പത്തിന്റെയും ഒക്കെ മോഡി അനുസരിച്ച് ഇങ്ങനെ വിടാറുണ്ട്. അപ്പം ഇതിനകത്ത് പലർക്കും പല തരത്തിലുള്ള വ്യത്യസ്തതകളുണ്ടാവും. പക്ഷെ നേരത്തെ ഒരു പാസ്റ്റർ പറഞ്ഞ കണക്ക് നമ്മൾ അവരെയും കൂടിയൊക്കെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു തരം കൂടെ ഉണ്ടാകണം. അതായത് ഇല്ലായ്മക്കാരും ഉണ്ട്, പക്ഷെ അതുപോലും മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഹൈജീനിക്കാതെ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്കൊക്കെ വിടാൻ ആഗ്രഹിക്കുക ഓരോ രക്ഷകർത്താവും. അത് ആരെയും നമുക്ക് കുറ്റം പറ്റ കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ മക്കളെ ഒരു സേഫ് സോണിൽ എത്തിക്കാനുള്ള പരിശ്രമത്തിന്റെ ആദ്യ ഭാഗമാണ്. പക്ഷേ പിന്നെ സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞു കുരുന്നുകൾ അവർക്ക് ആശംസ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ ചില കാര്യങ്ങളോടെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഇന്നിപ്പം ഈ സ്കൂൾ അങ്ങോട്ട് തുറക്കുന്ന ഒരു സമയമായി വരികയാണ്. അവിടെ നമ്മുടെ യാത്രയാണ് ഒരു പ്രധാന വിഷയം. അത്ര പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് സഞ്ചരിക്കുന്ന വണ്ടിയുടെ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നുണ്ട്, അത് നോക്കണം. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മത്സര ഓട്ടങ്ങളുണ്ട്, അത് നോക്കണം. മൂന്നാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം കൂടിയാണ് ഈ മക്കൾ പോകുന്നത് ഈ റോഡിലൂടെ. അപ്പൊ അതായത് സ്കൂളോ കോളേജോ ഇവരെ റൂട്ടുകളിലൊക്കെ വിടുന്ന സമയത്ത് ഒരു കൂട്ടം കൂടി റോഡ് നിറഞ്ഞു നിന്നാ പോകുന്നത്. പലർക്കും നമുക്ക് ബാക്കിയുള്ളവർക്ക് പോലും വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പം അത് അവർക്ക് അതിനെ കുറിച്ചൊരു ബോധമുണ്ടോ, അങ്ങനെയുള്ളത് നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിച്ചാൽ അവരത് ഉൾക്കൊള്ളുന്നില്ല എന്നാണ് വലിയൊരു ഇത്. അപ്പം അതൊരു അത്യാവശ്യ ഘടകമാണ്. ആക്സിഡന്റ് ഇപ്പൊ തന്നെ നമ്മുടെ റോഡ് നമ്മുടെ NH ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്, വളരെ കൺജസ്റ്റഡ് ആണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴക്കാലമാണ്. ഇപ്പൊ നമ്മളൊരു ഒരു ക്ലൈമറ്റ് വലിയ കഠിന ചൂടങ്ങോട്ട് മാറ്റി അടുത്ത ചൂടിൽ തണുപ്പിലേക്ക് വരിക. അപ്പം നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി ഈ രണ്ട് കാലാവസ്ഥയും കൂടെ സമ്മിശ്രമാകാൻ സമയമെടുക്കും. ആ ഒരു തുടക്കത്തിലാണ് നമ്മുടെ സ്കൂൾ തുറപ്പും. അപ്പം മഴക്കാല പൂർവജന്യ രോഗങ്ങൾ പിടിപെടാൻ വളരെ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്കൂൾ തുറപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി. അതിപ്പം പലപ്പോഴും ഇതിന് കരിയറാക്കുന്ന ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെയാണ്. അത് പോലീസ് നല്ല ശക്തമായ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞതിൽ ഉള്ള സന്തോഷം. സ്കൂളുകൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു വലയം സൃഷ്ടിച്ചുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനപരമായ അടിയിൽ ആരാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരെ കണ്ടെത്തി സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവത്തി ഈ മക്കളെ രക്ഷിക്കണം എന്നൊരു ബാധ്യതയുണ്ട്. പിന്നെ ഈ സമരങ്ങളും മറ്റതിനുമൊക്കെ പേരിൽ ഇനി ഒരുപാട് തെരുവിളങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും സമൂഹവും ഒക്കെ പ്രതിബദ്ധതയാണ്. നമ്മൾ പറഞ്ഞിട്ട് ചർച്ചയായിട്ട് കാര്യമില്ല.
0: അതെ അതെ അതെ. അതായത് നമ്മൾ മഴക്കാലമാണ് ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ സ്കൂൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സ്കൂളിൽ പോകുമ്പോൾ ഉള്ള ഈ തിരക്കുകളും കാര്യങ്ങളും. അതേ രാവിലെ ആയാലും രാവിലെയും വൈകുന്നേരവും, ഇപ്പം രാവിലെ ഒരു 9 മണി തൊട്ട് ഒരു 10 മണി വരെയൊക്കെ അതിൻ്റെയുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. വൈകുന്നേരം 3:30 തൊട്ട് ആ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ തുടങ്ങും. അപ്പം വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്. സ്കൂളിൽ കുട്ടികൾ വളരെയധികം സന്തോഷത്തോടുകൂടിയും അവരുടെ ആ ഒരു പ്ലസൻസ്, അതായത് വളരെയധികം പ്ലസൻ്റോട് കൂടിയിട്ടാണ് ഈ കുട്ടികളൊക്കെ രാവിലെ വളരെ കൂട്ടുകാരെയൊക്കെ കാണാനെന്നൊക്കെയുള്ളൊരു വലിയൊരു ആവേശത്തിലൊക്കെയാണ് ഈ കുട്ടികൾ രാവിലെ പോകുന്നത്. അപ്പം അവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക, അവർക്കൊരു അവരെ വിഷമിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് മോശമായിട്ടുള്ള കാര്യമല്ലേ. അപ്പം നിങ്ങൾ തന്നെ അതൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ പറഞ്ഞതാണ് ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ ഒരു പ്രവർത്തനം, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഒരു അതിന് കാരിയേഴ്സായിട്ട് പോകുന്ന ആൾക്കാരുടെ ആ ഒരു പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് എന്ത് മോശമാണ് എന്ന് നമുക്കും അറിയാം, നമ്മളുടെ സമൂഹത്തിനും അറിയാം, നമ്മളുടെ നാട്ടിലെ പോലീസുകാർക്കും അറിയാം, നമ്മളുടെ നാട്ടിലെ അധികാരികൾക്കും അറിയാം. അപ്പം അതുകൊണ്ടാണ് അവരൊരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതുമായിട്ട് നമ്മുടെ പൊതുജനം സഹകരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ആദ്യം അതിൽ ചെയ്തു കൊടുക്കാൻ പറ്റുക കാര്യം. കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ, കുട്ടികളെ മോശക്കാരാക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നമ്മൾ കർശനമായിട്ട് നമ്മൾ ആ ഒരു നിയമനടപടി സ്വീകരിക്കും എന്നുള്ളൊരു രീതിയിൽ തന്നെ പൊതുജനം അതിൽ ആദ്യം ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാൻ ആയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ സ്കൂൾ ക്യാൻറ്റീനുകളുമായിട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലെ ആ കടകളും ക്യാൻറ്റീനുകളും കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരമൊക്കെ ഉറപ്പുവരുത്താൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധനകൾ നടത്തുന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. വളരെ ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതും അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം കുറച്ച് നേരത്തെ നമ്മുടെ ട്യൂഷൻ സെന്ററുകളിലേക്കൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും. അവർക്ക് ഈ ഭക്ഷണമൊക്കെ കൊണ്ടുവരാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ കേന്ദ്രീകരിച്ചാണ് നമ്മളുടെ സ്കൂളുകളിൽ ഈ ക്യാൻറ്റീനുകൾ പ്രവർത്തനം നടത്തുന്നത്. അപ്പം അവിടുന്ന് നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം ക്ലീൻ ഫുഡ് കൊടുക്കാനായിട്ട് അധികാരികൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അധികാരികൾ അത് ശ്രദ്ധിക്കുക എന്ന് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. അപ്പം നമുക്ക് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കുറച്ചൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24-ാം വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: എയർ കണ്ടീഷൻ കെജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
5: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.

കേട്ടാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോൺ ആട്ടുകാരോ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്, നിങ്ങളുടെ സ്വന്തം. അപ്പം നമുക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ നമ്മുടെ സ്കൂളുകൾ തുറക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷ്യസുരക്ഷയുടെ കാര്യം പറഞ്ഞായിരുന്നു നിർത്തിയിരുന്നത്. അപ്പം ഭക്ഷണം എത്രത്തോളം ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമോ അത്രയും ക്ലീൻ ആയിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ക്യാൻറ്റീനുകാരൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലെ കടകളിലും ക്യാൻറ്റീനുകളിലും ഒക്കെ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പു വരുത്താനായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ സ്കൂൾ സൈഡിലുള്ള ഹോട്ടൽ ഉടമകളും ആ ഒരു കാര്യത്തിൽ വളരെ ഒരു വ്യക്തതയും ഉറപ്പും വരുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമായിരിക്കണം അല്ലേ. സ്കൂൾ ക്യാൻറ്റീനുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ആ ഒരു കട അതിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഭക്ഷണവും അവർ കഴിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും വളരെയധികം വൃത്തിയോട് കൊടുക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് മടിയുള്ള അല്ലെങ്കിൽ വളരെയധികം പേടികളൊക്കെ ഉള്ള കുട്ടികളൊക്കെ കാണുമല്ലേ. അപ്പോൾ അവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാതാപിതാക്കൾ കുറച്ച് അവരുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊച്ചു കുട്ടികളല്ലേ, അപ്പം അവരെ അങ്ങനെ പേടിപ്പിച്ച് അവരെ നിർബന്ധിപ്പിച്ച് ഇപ്പം ഈ റീൽസിലൊക്കെ നമ്മൾ കാണത്തില്ലേ, ഇന്ത്യൻ മോം വേഴ്സസ് അമേരിക്കൻ മോം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് വാനിലേക്കും സ്കൂൾ ബസ്സിലേക്കും ഒക്കെ കയറ്റി ഇങ്ങനെ വലിച്ചു പറിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതെ പതുക്കനെ കുട്ടികളെ അവരെ ഒരു കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ച് അവരുടെ കാര്യങ്ങളിലൊക്കെ ഒന്ന് അവരെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുവന്നതിന് ശേഷം അവരെ ഒന്ന് സ്കൂളിലേക്ക് പറഞ്ഞയക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. കാര്യം കുഞ്ഞു കുട്ടികളായതുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തോടും അങ്ങോട്ടും അങ്ങ് പെട്ടെന്ന് പൊരുത്തപ്പെടാനായിട്ട് അവരുടെ ആ കുഞ്ഞു മനസ്സ് അങ്ങോട്ട് അനുവദിക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അവർക്കൊരു പേടി കാണും ആദ്യമായിട്ട്, ആ പോകുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണും. പിന്നീട് പതുക്കനെ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ എണ്ണ ചേർത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും എന്നുള്ളൊരു ആ ഒരു ശീലമാണുള്ളത്. നമ്മൾ ആരാണ് അല്ലേ സ്കൂളിൽ പോകുമ്പോൾ ആദ്യമായിട്ടൊന്ന് ഒന്ന് കരയാത്തതായിട്ട് ആരും കാണില്ല, വളരെയധികം കുറവായിരിക്കും. പിന്നെ അപ്പം അവരുടെ ടീച്ചേഴ്സ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മളുടെ കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന അവരുടെ ടീച്ചേഴ്സൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമ്മുടെ ടീച്ചേഴ്സൊക്കെ വളരെ നല്ല അധ്യാപകരൊക്കെയാണ് നമുക്കുള്ളത് അല്ലേ. എല്ലാ സ്കൂളുകളിലും വളരെ മികച്ച അധ്യാപകരെയൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അവരെല്ലാവരും ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതേപോലെ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ഈ കളർ ഡ്രസ്സും ഒക്കെ ആയിരിക്കും കുറച്ച് ദിവസങ്ങളിലേക്ക്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് എപ്പോഴും യൂണിഫോം തന്നെ ആയിരിക്കും നല്ലത് എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ ആ ഒരു കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്ന ആ ഒരു ശീലമൊക്കെ ആയിരിക്കാം, പക്ഷേ ആ ഒരു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്കൂൾ യൂണിഫോം തന്നെയാണ് എല്ലാ കുട്ടികൾക്കും. കാര്യം സ്കൂളിൽ പോകുന്ന കുട്ടികളെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് സ്കൂൾ യൂണിഫോമിൽ തന്നെ കാണണം. ആ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നൊന്ന് പറയണം. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 95 44 7 00 9 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ. സമയമൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു 8:50 55 വിളിക്കുന്ന സമയങ്ങളിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, 8:50 55 ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ വിളിക്കും. പക്ഷെ പെട്ടെന്ന് നമ്മളുടെ സമയം അങ്ങ് നിന്ന് പോകും. നമുക്ക് 9 മണി വരെ ഉള്ളൂ നമ്മളുടെ സമയം കറക്റ്റ്. ആ 9 സമയം ആകുമ്പോഴത്തേക്ക് നമ്മളുടെ പ്രോഗ്രാം അതിൻ്റെ പേയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. ഒന്നും കൂടി പറയാൻ വിളിക്കേണ്ട നമ്പർ 9 5 4 4 7 00 9 1 2. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്കൂൾ യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം സ്കൂൾ കുട്ടികളെ തിരിച്ചറിയണമെങ്കിൽ സ്കൂൾ കുട്ടികൾ ഇത് സ്കൂൾ ആ ഇന്ന സ്കൂളിലെ കുട്ടിയാണ് അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടിയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ സ്കൂൾ യൂണിഫോമിലേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം. അല്ലെങ്കിൽ അതൊരു വിദ്യാർത്ഥിയാണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിലും സ്കൂൾ യൂണിഫോമിൽ നമ്മൾ കണ്ടാൽ മാത്രമേ തിരിച്ചറിയുള്ളൂ. അപ്പം
എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ സിവിൽ ഡ്രസ്സിലേക്ക് പോകുന്ന ആ ഒരു സമയത്താണ് ഇത്തരം നമ്മൾ പറയുന്നത് പോലുള്ള ഈ ഒരു ലഹരിയുടെ കയ്യേറ്റം, ലഹരിയുടെ ആ ഒരു ഈ കാരിയേഴ്സ് ആയിട്ട് ഈ ആൾക്കാരൊക്കെ ഈ കുട്ടികളെ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഈ ഒരു സിവിൽ ഡ്രസ്സിൽ പോകുന്ന കുട്ടികളെ പെട്ടെന്ന് നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോവുകയാണെന്നല്ലേ നമ്മൾ ചിന്തിക്കുകയുള്ളു. അതേസമയം സ്കൂൾ യൂണിഫോമിലൊക്കെ ആണെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ കുറേ കൂടി നമുക്ക് ഒരു എന്താ പറയുക ഒരു റെസ്ട്രിക്ഷൻസ് നമുക്ക് വെക്കാൻ പറ്റും. കാര്യം സ്കൂൾ കുട്ടി ഇപ്പം ഇന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ കയറണമെന്നുള്ളൊരു റൂളുണ്ട്, ഇന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ നിന്ന് ഇറക്കുകയുള്ളൂ എന്നുള്ളൊരു റൂളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെയധികം ഇപ്പം സ്കൂൾ യൂണിഫോമുമായിട്ട് ബന്ധപ്പെടുത്തി നിന്ന് കഴിഞ്ഞാൽ അത് പാലിച്ചല്ലേ ഒരു വിദ്യാർത്ഥിക്ക് പറ്റുകയുള്ളൂ. അപ്പം അത് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പെട്ടെന്ന് വിളിച്ചോളൂ. അപ്പം നമുക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ത്രീ സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
9: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ ആയിട്ട് വരെ പാസഞ്ചർ കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം സുമയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കുട്ടികളുടെ യൂണിഫോമുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ കുട്ടികളുടെ ഐഡന്റിറ്റി പെട്ടെന്ന് തിരിച്ചറിയാൻ യൂണിഫോം വളരെയധികം ഉപകരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം കൂടിയുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജൂൺ മാസത്തിൽ ഈ ഭയങ്കര കനത്ത മഴയും കുട്ടികളുടെ ഒക്കെ ആയതുകൊണ്ട് നമ്മളുടെ കുട്ടികളുടെ യൂണിഫോം ഒക്കെ നനഞ്ഞ് ഇങ്ങനെ പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ ഈ കൂടുതൽ ഈ ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ദീർഘനേരം നമ്മുടെ കുട്ടികളിലൊക്കെ ധരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഈ ചൊറിച്ചിൽ, ഫംഗൽ ഇൻഫെക്ഷൻ, പനി, ജലദോഷം എന്നിവയൊക്കെ വളരെയധികം കൂടുതലായിട്ട് കാണാനായിട്ട് ചാൻസുകളുണ്ട്. അപ്പൊ നമ്മളുടെ സ്കൂള് വിട്ട് വന്നയുടെ നമ്മുടെ കുട്ടികളുടെ യൂണിഫോം ഒക്കെ മാറ്റി ശരീരമൊക്കെ നന്നായിട്ടൊന്ന് തുടയ്ക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഒട്ടും ഉണങ്ങാത്ത വസ്ത്രങ്ങൾ കുട്ടികളെ ധരിപ്പിക്കരുത്. അത്യാവശ്യമെങ്കിൽ ഒന്നിക്കൂടുതൽ സെറ്റ് യൂണിഫോം ഒക്കെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ എല്ലാവർക്കും 2-3 യൂണിഫോംസ് ഒക്കെ ഉള്ളവരാണ് കൂടുതലുള്ളത്. എന്നാലും ഒന്ന് പറഞ്ഞിരിക്കുകയാണ്, ഒരു ജോഡിയും കൂടി അധികം ഒന്ന് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതേപോലെ തന്നെ വായുസഞ്ചാരം കുറഞ്ഞ ഒരു സിന്തറ്റിക് ടൈപ്പ് തുണിത്തരങ്ങളൊക്കെ ചൂടും വിയർപ്പും ഒക്കെ കൂട്ടുകയും അതേപോലെ തന്നെ ചർമ്മരോഗങ്ങൾക്ക് കൂടുതൽ കാരണമാവുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് സുഖകരമായിട്ടുള്ള വായുസഞ്ചാരമുള്ള കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ മിക്സ്ഡ് തുണി ഒക്കെ ആണെങ്കിൽ യൂണിഫോമിനായിട്ടൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. ഇത് വിയർപ്പ് നന്നായിട്ട് വലിച്ചെടുക്കുക, അതുപോലെ തന്നെ അസ്വസ്ഥതകളൊന്നും ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് കുട്ടികൾക്ക് പ്രത്യേകം സഹായിക്കുകയും ചെയ്യും. ഇനി പുത്തൻ തുണികളിലൊക്കെ ആണെങ്കിൽ അവ ഭയങ്കര കടുപ്പമുള്ളതായിരിക്കും അല്ലേ. അപ്പൊ പൂപ്പൽ പിടിക്കാതൊക്കെ ഇരിക്കാൻ പലതരം കെമിക്കൽസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ചേർക്കാറുണ്ട്. നമ്മുടെ സ്റ്റാർച്ച്, ഡൈ ഒക്കെ പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ചേർക്കാറുണ്ട്. ഇത് നേരിട്ട് ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊരു നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നൊക്കെ അല്ലേ, മൃദുവായിട്ടുള്ള ചർമ്മമാണ്. അപ്പം അതിലൊക്കെ അലർജിയൊക്കെ ഉണ്ടാക്കും. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ പുതിയ യൂണിഫോമുകൾ അപ്പാടെ കുട്ടികളെ ധരിപ്പിക്കാതെ ആദ്യമായി ഉപയോഗിക്കുന്നതിന് പകരം, അത് ഡയറക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം അത് നന്നായി കഴുകി ഉണക്കി ഇസ്തിരിയിട്ട ശേഷം മാത്രം നമ്മൾ കുട്ടികൾക്ക് നൽകുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം വളരെ ഇറുകിയ വസ്ത്രങ്ങളൊക്കെ കുട്ടികളുടെ രക്തയോട്ടത്തെ ബാധിക്കുകയും അവർക്ക് ഓടിക്കളിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. കൂടാതെ പെൺകുട്ടികളുടെ നമ്മുടെ സ്കേർട്ടിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ട്രൗസറിലൊക്കെ ഉള്ള നീളമുള്ള കയറുകളൊക്കെ സൈക്കിളിലോ ബസ്സിലോ ഒക്കെ കുടുങ്ങിപ്പോകാനായിട്ട് ചാൻസുകളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ സൈക്കിളിൽ പോകുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെയധികം ഈ സ്ട്രിങ്സൊക്കെ ബാഗുകളൊക്കെ പിടിച്ചു വെക്കാനായിട്ട് വളരെയധികം സ്ട്രിങ്സുകളൊക്കെ യൂസൊക്കെ ചെയ്യും. അപ്പം അത് ഒന്ന് പ്രത്യേകതരം ഒന്ന് ശ്രദ്ധിക്കുക. കാര്യം ഈ നമ്മൾ ഈ സ്ട്രിങ് പിടിച്ച് വലിച്ച് നമ്മൾ ഈ ബാഗിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇവരുടെ ചിലപ്പോൾ ഉടുപ്പുകളൊക്കെ അതിനകത്ത് കുരുങ്ങിപ്പോകാനായിട്ടുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് എപ്പോഴും പാകത്തിനോ അല്പം അയഞ്ഞതൊക്കെ ആയിരിക്കണം. കാര്യം അവർക്ക് ഓടാനും ചാടാനും ഒക്കെ അതൊന്നും തടസ്സമുണ്ടാക്കരുത്. അതേപോലെ വസ്ത്രങ്ങളുടെ അനാവശ്യമായിട്ടുള്ള നീളമുള്ള ഒരു കയറുകളും കെട്ടുകളും ഒക്കെ അങ്ങ് ഒഴിവാക്കിയേക്കുക. വളരെ ഫിറ്റായിട്ട് അവർക്ക് റെഗുലർലി അവൾ ഇനി ഒരു വർഷം അവരടുത്ത ഒരു വർഷം അവർ ഉപയോഗിക്കേണ്ട സാധനമാണ്. അപ്പം അവരെ വളരെയധികം കംഫർട്ടബിൾ ആക്കി അവരെ കൂടുതൽ അതിന് കുറച്ചും കൂടി കൂടുതൽ സൗകര്യമുള്ളതാക്കി നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഈ ഒരു കാലത്ത് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ മഴക്കാലത്ത് തുണികൾ വീടിനകത്തിട്ട് ഉണക്കുമ്പോൾ അവർ ഒരു ചെറിയൊരു ദുർഗന്ധങ്ങളും ഒരു ചെറിയ ബാക്ടീരിയാസുകളൊക്കെ അതിനകത്ത് വളരാനായിട്ടുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ യൂണിഫോമുകൾ എപ്പോഴും കഴുകി നന്നായിട്ട് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക. മഴ കാരണം ഇനി ഉണങ്ങിയില്ലെങ്കിൽ നന്നായിട്ട് ഇസ്തിരിയിട്ട് ഈർപ്പം പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷം മാത്രം അവരെ അത് ധരിപ്പിക്കുക. ഇത് ഒരു അണുക്കളെ നശിപ്പിക്കാനൊക്കെ അത് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പേരൻസ് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ യൂണിഫോമുകളൊക്കെ നിങ്ങൾ കഴുകിയൊക്കെ വെച്ചിരിക്കുകയാണെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു കൊണ്ടതാണ്. ചെറിയിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

നമ്മളുടെ സമയങ്ങളൊക്കെ ഇങ്ങ അടുത്ത് വന്ന് 8:59 നിൽക്കുകയാണ് ദാണ്ട്. 9 മതിയോടുകൂടി നമ്മളിങ്ങനെ അടുത്തിരിക്കുന്നു. അപ്പം ദാണ്ട് June 1 തിങ്കളാഴ്ച നമ്മളുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ കുരുന്നുകൾക്കും ഒരു നല്ല അടിപൊളിയായിട്ട് പഠിച്ച് വളർന്ന് നല്ല നമ്മുടെ ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം, അവരുടെ ആ ഒരു പഠിത്തം എന്നൊക്കെ പറയുന്നത്, വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് വളരെയധികം ഒരു മാതാപിതാക്കൾക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊക്കെയാണ്. അപ്പം അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓണാട്ടുകാരെ പാസഞ്ചർ ഇന്നിവിടെ ഒന്ന് സൈഡിലോട്ട് ഒതുക്കിയിരുത്തിയാണ്. അപ്പം തിങ്കളാഴ്ച പുതിയൊരു വിഷയമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാരെ പാസഞ്ചർ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടംപോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
10: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.

0: കോച്ചെറിയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് വിറച്ചി എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
8: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
9: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
10: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
11: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പ് രഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
12: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പ് രഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വില കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വില കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വില കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
8: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
9: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ. ലുലുവിൽ.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
2: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട്

0: നടക്കുന്നുണ്ട്.
1: ജയ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
0: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ജോയിസിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
0: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ജോയിസിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കലക്കൻ പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.

0: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: Shakalaka baby, shakalaka baby.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. സംസ്ഥാനത്ത് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം ആലപിച്ചുകൊണ്ട് നിയമസഭാ നടപടികൾക്ക് തുടക്കം. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പൊതുവിടങ്ങളെയും കൂടുതൽ സ്ത്രീ സൌഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രോജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി സർക്കാർ പ്രഖ്യാപിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ആർത്തവ അവധിയെടുക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകാതിരിക്കാൻ വാരാന്ത്യങ്ങളിൽ പ്രത്യേക ക്യാച്ചപ്പ് ക്ലാസുകൾ ഉറപ്പാക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി ഉറപ്പാക്കുമെന്നും ജോലിസ്ഥലങ്ങളിൽ തുല്യവേതനം നടപ്പിലാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. കൂടാതെ 50-ൽ കൂടുതൽ സ്ത്രീ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഡേ കെയർ സെന്ററുകളും ക്രഷുകളും നിർബന്ധമാക്കും. സംസ്ഥാനത്തെ സ്ത്രീ സൌഹൃദമാക്കുന്നതിനൊപ്പം കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ അനാഥരഹിത സംസ്ഥാനമാക്കി മാറ്റാനുള്ള ബൃഹത്തായ പദ്ധതിയും സർക്കാർ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി മിഷൻ മോഡ് ദത്തെടുക്കൽ ക്യാമ്പയിനുകളും പരിശീലനം ലഭിച്ച ഫോറസ്റ്റർ കുടുംബങ്ങളുടെ ശൃംഖലയും രൂപീകരിക്കും. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ബസുകളിൽ സൌജന്യ യാത്ര സ്ഥിരമായി അവകാശമാക്കി മാറ്റുകയും കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായി പ്രതിമാസം 1000 രൂപ വീതം നൽകുകയും ചെയ്യുമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അതേസമയം രാജ്യത്ത് ഈ വർഷം തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശരാശരിയിലും കുറവായിരിക്കും എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം. ഒരാഴ്ചയ്ക്കുള്ളിൽ മഴ കേരളത്തിൽ എത്താനാണ് സാധ്യതയെന്നും IMD വ്യക്തമാക്കി. മഴമേഘങ്ങൾ വൻതോതിൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും എത്തിയെങ്കിലും നിർഭാഗ്യവശാൽ കേരള തീരത്തേക്ക് കയറുന്നില്ല. മുൻപ് May 26 മഴ തുടങ്ങും എന്നായിരുന്നു IMD ആദ്യ പ്രവചനം. കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിലും മഴ ശരാശരിയിലും കുറവായിരിക്കുമെന്നാണ് നിഗമനം. ദീർഘകാല ശരാശരിയുടെ 90% മാത്രമായിരിക്കും രാജ്യത്തെ മഴയുടെ ലഭ്യത. April 30 പുറത്തുവിട്ട പ്രവചനത്തിലും മഴ കുറയുമെന്ന സൂചന IMD നൽകിയിരുന്നു. ദീർഘകാല ശരാശരിയുടെ 92% മഴ ലഭിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ IMD പ്രവചനം. ഇന്ന് പുറത്തുവിട്ട രണ്ടാംഘട്ട പ്രവചനത്തിലാണ് 2% കൂടി കുറഞ്ഞ് 90% മഴയ്ക്ക് സാധ്യത എന്ന അന്തിമ നിഗമനത്തിൽ IMD എത്തിച്ചേർന്നത്. ജൂൺ അവസാനമോ ജൂലൈ ആദ്യമോ എൽനിനോ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ശരാശരി താപനില ഉയർന്നു തന്നെ നിൽക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നു. എൽനിനോ രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ മഴ കുറയുമെന്ന് ഭൌമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോ M. രവിചന്ദ്രൻ പറഞ്ഞു. ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും എൽനിനോ കൂടുതൽ ശക്തമാകും. മെയ്യിൽ രാജ്യത്ത് ശരാശരിയിലും 4% മഴ കൂടുതൽ ലഭിച്ചു. ഈ വർഷത്തെ മഴ ആൻഡമാനിൽ 16 തന്നെ എത്തുകയും തെക്കൻ സമുദ്രമേഖല പിന്നിടുകയും ചെയ്തെങ്കിലും കേരളത്തിലെത്താൻ 1 ആഴ്ച കൂടി സമയം എടുത്തേക്കും. സംസ്ഥാനത്ത് വീണ്ടും കള്ളക്കടൽ മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് വെള്ളിയാഴ്ച രാത്രി 11:30 വരെ 0.8 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സ്വർണവില വീണ്ടും കുതിച്ചു കയറുന്നു. കേരളത്തിൽ ഇന്ന് രാവിലെ വില ഗ്രാമിന് 145 രൂപ മുന്നേറി 14,450 രൂപയിലെത്തി. 1,160 രൂപ ഉയർന്ന് പവന് 115,600 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 2,000 രൂപയിലധികം ഇടിഞ്ഞ ശേഷമാണ് കേരളത്തിൽ തിരിച്ചുകയറ്റം. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRT കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.
1: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവമുള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് വിറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ് HNJ മോൾ കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: Stay tuned, and Radio 91.2.

0: അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ മൂന്ന് ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആറ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. ജനവിധിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും സുതാര്യമായ സർക്കാരാണ് ഇതെന്നും ഗവർണർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തെരഞ്ഞെടുപ്പ് വേളയിൽ വാഗ്ദാനം ചെയ്തിരുന്ന ഗ്യാരണ്ടികൾ സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് എന്ന അവകാശവാദം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 16-ാം നിയമസഭയിലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത്. 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ടുനിന്നതായിരുന്നു ഗവർണറുടെ പ്രസംഗം. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ജൂൺ 2 മുതൽ നടക്കും.
0: അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും ഉദ്യോഗസ്ഥതലം കാര്യക്ഷമമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാനാണ് ധവളപത്രം ഇറക്കുന്നതെന്നും എല്ലാ മേഖലയുടെയും ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയെക്കുറിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
2: കർഷകർ കനത്ത വെല്ലുവിളി നേരിടുന്നതായി നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷവും ഗുരുതരമായി തുടരുന്നുണ്ട്. കർഷകരുടെ നില മെച്ചപ്പെടുത്താൻ കൃത്യമായ പ്രവർത്തനം ഉറപ്പാക്കും. കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ ധനസഹായം. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. കാർഷിക വരുമാനം ഉയർത്തും. വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കും.
3: മൈ ഗവൺമെന്റ് എൻവിഷൻസ് ദ ക്രിയേഷൻ ഓഫ് പുത്തുയുഗ കേരളം, എ ന്യൂ ഏജ് കേരള ദാറ്റ് കംബൈൻസ് ഇക്കണോമിക് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ with environmental responsibility, technological progress with human compassion, and opportunity with equality. Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people.
2: യുവാക്കൾക്ക് 500,000 രൂപ പലിശരഹിത വായ്പ അനുവദിക്കും. മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തനത് കലകളെ സംരക്ഷിക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. എല്ലാ ജില്ലകളിലെയും +2 സീറ്റ് വർദ്ധിപ്പിക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരികയും ചെയ്യും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരവും കൊണ്ടുവരും. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിന് പദ്ധതികൾ നടപ്പാക്കും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. മെഡിക്കൽ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കും. നെഹ്റു ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഐടി പാർക്കുകൾ വികസിപ്പിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക പോർട്ടൽ കൊണ്ടുവരും. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തും. ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കും. പട്ടയ വിതരണം കാര്യക്ഷമമാക്കും. വഖഫ് ബോർഡ് നവീകരിക്കും. ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തും. AI സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകും. ലഹരി ഉപയോഗവും വ്യാപനവും തടയാൻ ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കും. 4-വരി പാതകളുടെ എണ്ണം കൂട്ടുകയും റോഡുകൾ നവീകരിക്കുകയും ചെയ്യും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തും. പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം മെൻസ്ട്രൽ അവധി പരിഗണനയിൽ ഉണ്ടെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പുകൾ സംബന്ധിച്ചും പ്രധാന പദ്ധതികൾ സംബന്ധിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചില്ലെന്നും ശ്രീ പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. കർണാടകയിലെ ബംഗളൂരുവിൽ എത്തിയ ഉപരാഷ്ട്രപതി ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുത്തു. ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ശബരിമല സന്നിധാനത്തും പമ്പയിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക് ഡ്രിൽ നടക്കും. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളെ തുടർന്നാണ് നടപടി. ഭീകരാക്രമണം നേരിടേണ്ട രീതിയാണ് മോക് ഡ്രില്ലിലൂടെ ആവിഷ്കരിക്കുക. കൊൽക്കത്തയിൽ നിന്നുള്ള 60 NSG കമാൻഡോകളാണ് മോക് ഡ്രിൽ നടത്തുക. ആവശ്യമായ സുരക്ഷാ സഹായങ്ങൾ ഒരുക്കാൻ പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക പോലീസ് സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഭൂജല വകുപ്പിന്റെ കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: മഴക്കുറവ് കാരണം ജില്ലയിലെ ഭൂരിഭാഗം കർഷകരും കുഴൽക്കിണറുകളെയാണ് ജലസേചനത്തിന് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുഴൽക്കിണർ നിർമ്മാണം ഗുണനിലവാരത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി നൽകാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ഇതുവരെ 41 അപേക്ഷകളാണ് ഭൂജല വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന ട്രയൽ റണ്ണും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പുതുതായി അനുവദിച്ച ഡ്രില്ലിംഗ് യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134 പതിപ്പ്. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 94 പോയിന്റ് വർദ്ധിച്ച് 75961, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 29 പോയിന്റ് ഉയർന്ന് 23936, വ്യാപാരം തുടരുന്നു. സ്വർണവില വർദ്ധിച്ചു. ഗ്രാമിന് 145 രൂപ ഉയർന്ന് 14450 രൂപയും പവന് 1160 രൂപ വർദ്ധിച്ച് 115600 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതി മുക്തഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: ഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്ത് ഇക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സുതാര്യ ഭരണവും കരുണാദ്ര സമീപനവും ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പാക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കും. മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പി നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. കൃഷി സർക്കാരിന്റെ മുൻഗണന ആയിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ വ്യക്തമാക്കി.
1: അഗ്രികൾച്ചർ റിമെയിൻസ് എ കീ പ്രയോറിറ്റി ഓഫ് മൈ ഗവൺമെന്റ്. മൈ ഗവൺമെന്റ് ബിലീവ്സ് ദാറ്റ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിക്കം സ്ട്രോങ് ഓൺലി വെൻ ദേ എൻജോയ് ദ ട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. മൈ ഗവൺമെന്റ് വിൽ ലിവറേജ് മോഡേൺ ടെക്നോളജി ടു ബൂസ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി, റിഡ്യൂസ് കൾട്ടിവേഷൻ കോസ്റ്റ്സ്, പ്രൊമോട്ട് മെക്കാനൈസേഷൻ ആൻഡ് എൻകറേജ് സെക്കൻഡറി അഗ്രികൾച്ചർ.
0: പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകുന്നത് പരിഗണനയിലുണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഉദ്ധരിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി വി ഡി സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നാണ് സ്വീകരിച്ചത്. വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും ആലപിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്നും പ്രധാന പദ്ധതികളെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പിനെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രഖ്യാപനമാണ് നടന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ബംഗളൂരുവിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ദാവൺകരയിൽ യൂണിവേഴ്സിറ്റി ബി ടി ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ നാളെ പനാജിയിൽ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിൽ SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ ധാരണ. പരസ്പരം പ്രയോജനകരമായ വിധത്തിലായിരിക്കും കരാറെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ വ്യാപാരമന്ത്രി മനീന്ദർ സിന്ധുവും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കാനും ഇന്ത്യ കാനഡ വ്യാപാര നിക്ഷേപ ഫോറത്തിൽ ധാരണയായി. ഭീകരതയ്ക്കെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇക്കാര്യത്തിൽ രാഷ്ട്രങ്ങൾ സ്വന്തം നിലപാടുകൾ വിലയിരുത്തണമെന്നും റഷ്യയിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
2: Terrorism constitutes as one of the most serious threats to international security. And you felt that this is something for which all international security experts must address this threat. It is an antithesis of everything that humanity stands for. India has been a victim of state-sponsored terrorism.
0: മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രതിനിധികളുടെ യോഗത്തിലും ശ്രീ അജിത് ഡോവൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. കച്ചിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം BSF ബോർഡർ ഔട്ട്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭുജിലെ BSF ആസ്ഥാനത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശരാശരി 90% മഴ ലഭിക്കാനാണ് സാധ്യത. കാലവർഷത്തിനിടയിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭൌമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു.
4: 2026 മൺസൂൺ ഋതു സെപ്റ്റംബർ പൂരെ ദേശ് സാമാന്യ കം ബാരിഷ് ഹോനെ കാ സബ്സെ ജ്യാദാ സംഭാവന ഹെ. ദക്ഷിണ പശ്ചിമ മൺസൂൺ ഋതു ജൂൺ സെപ്റ്റംബർ 2026 ഉത്തർ പൂർവ ഭാരത് മേ സാമാന്യ വർഷ ഹോനെ കാ സംഭാവന ഹെ. സാമാന്യ കാ അർത്ഥ ഹെ കി ലോങ് പീരിയഡ് എവറേജ് കാ 94-106%.
0: ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. ജൂണിൽ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതികളും അഡ്മിറ്റ് കാർഡുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 31, അടുത്ത മാസം 6-7 തീയതികളിലാണ് പരീക്ഷകൾ നടത്തുക. ഞായറാഴ്ച പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ CUET.NTA.NIC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് NTA അറിയിച്ചു. ഇന്ന് UN സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൌത്യങ്ങൾക്കായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്നതിനായാണ് എല്ലാ May 29 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന UN സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി SJ ശങ്കർ ആദരമർപ്പിച്ചു. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്നും ലോകാരോഗ്യ സംഘടന കൃത്യമായ ഇടപെടലാണ് നടത്തുന്നതെന്നും WHO മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയോസിസ്. കോംഗോ തലസ്ഥാനമായ കിൻഷാസയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടന ഒപ്പമുണ്ടെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിനാണ് കോംഗോയിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 238 മരണങ്ങളും 1000-ലധികം എബോള കേസുകളുമാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഈ മാസം 31. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ജൂൺ അവസാനം വരെയായിരുന്നു സർവീസുകൾ എയർ ഇന്ത്യ മുൻപ് നിർത്തിവച്ചിരുന്നത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ സിസോസ്കൊറോസ് ഹോർമൂസ് കടലെടുക്ക് കടന്നു. ജൂൺ 3 കപ്പൽ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കാനും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്തേക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: ഇതെന്താ കിടക്കിൽ കടന്നുകൊണ്ട് സർക്കസ് കാണിക്കുന്നത്? കഥവൊന്ന് തുറക്കൂന്നേ.
1: ഓ ദൈവമേ, കുട്ടിയാണ്.

ടോക്കി. പ്രിയ ശ്രോതാക്കളെ, പുതുപുത്തൻ ടെക്നോളജി വിശേഷങ്ങളും മൊബൈൽ ട്രിക്കുകളും സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകളും നമുക്ക് ഉപകാരപ്പെടുന്ന ഡിജിറ്റൽ ടിപ്സുകളും എല്ലാം ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന നമ്മുടെ സ്വന്തം പരിപാടിയായ ടെക്കി ടോക്കിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജ നിധിനാണ്. അത്ഭുത ലോകത്തിലെ ഒരു ചെറിയ യാത്ര തുടങ്ങിയാണ് നമ്മളപ്പോൾ. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ മാത്രം മതി, നമ്മുടെ ലോകം മുഴുവൻ നമ്മുടെ ഈ കൈക്കുള്ളിലാണ് അല്ലേ. പക്ഷേ പുതിയ അപ്ഡേറ്റുകളും സുരക്ഷാ കാര്യങ്ങളും ഉപകാരപ്രദമായ ഫീച്ചറുകളും പലപ്പോഴും നമ്മൾ അറിയാതെ പോകാറുണ്ട്. അത്തരത്തിലുള്ള അറിവുകൾ വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ഈ ചെറിയ ശ്രമം. അപ്പോൾ സമയം കളയാതെ തന്നെ ഇന്നത്തെ ടെക്കി ടോക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ തിരികെയാണ്. ഇത് എന്റെ റേഡിയോ നൈറ്റി 1.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പ്രിയ ശ്രോതാക്കളെ, കേരള പോലീസിന്റെ പോൾ ആപ്പ് എന്ന മൊബൈൽ ആപ്പിലൂടെ ഇനി പൊതുജനങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ പരാതികൾ നൽകാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ചില സാഹചര്യങ്ങളിൽ സ്വന്തം വിവരങ്ങൾ പുറത്തറിയിക്കാതെ തന്നെ പരാതി നൽകാനുള്ള സൗകര്യവും ഈ ആപ്പിൽ ലഭ്യമാണ്. ആപ്പിലെ അനോണമസ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഹൈഡ് ഐഡന്റിറ്റി പോലുള്ള ഓപ്ഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ പൊതുവിൽ കാണിക്കാതെ പരാതി സമർപ്പിക്കാം. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദമായി രേഖപ്പെടുത്താനും ആവശ്യമായ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ തെളിവുകൾ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. സമൂഹത്തിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ലഹരി വ്യാപനം, ശല്യപ്പെടുത്തൽ, പൊതുസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയവ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ സംവിധാനം ഏറെ സഹായകരമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകി വ്യാജ പരാതികൾ സമർപ്പിക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ആയതിനാൽ ഉത്തരവാദിത്തത്തോടെയും സത്യസന്ധവുമായ വിവരങ്ങൾ മാത്രമേ ഈ സേവനത്തിൽ ഉപയോഗിക്കാവൂ. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇതുപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇതിന്റെ റേഡിയോ യൂണിറ്റി 1.2 ടെക്കി ടോക്കിയിലേക്ക്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മൾ എല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടിൽ തന്നെ കയറാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അക്കൗണ്ട് യഥാർത്ഥ ഉടമയുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി നിലനിർത്താനുമായിട്ട് ഇൻസ്റ്റാഗ്രാം സെൽഫി വെരിഫിക്കേഷൻ എന്നൊരു സുരക്ഷാ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ചില സമയങ്ങളിൽ നിങ്ങൾ പുതിയൊരു ഫോണിൽ ലോഗിൻ ചെയ്യുമ്പോഴോ പുതിയ സ്ഥലത്ത് നിന്ന് അക്കൗണ്ട് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനം ഇൻസ്റ്റാഗ്രാം കണ്ടെത്തുമ്പോഴോ കൺഫേം യുവർ ഐഡന്റിറ്റി അല്ലെങ്കിൽ ടേക്ക് എ സെൽഫി വീഡിയോ എന്നൊരു സന്ദേശം വരാം. അതായത് ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഉടമ തന്നെയാണോ എന്ന് ഇൻസ്റ്റാഗ്രാം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരം സമയങ്ങളിൽ പേടിക്കേണ്ടതില്ല. ഓൺ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങളുടെ മുഖം വ്യക്തമായി കാണുന്ന വിധത്തിൽ ചെറിയൊരു വീഡിയോ എടുക്കാൻ ഇൻസ്റ്റാഗ്രാം ആവശ്യപ്പെടും. സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തല ഇടത്തോട്ടും വലത്തോട്ടും ചെറുതായി തിരിക്കേണ്ടി വരും. ഇത് സാധാരണ സുരക്ഷാ പരിശോധന മാത്രമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സെൽഫി വെരിഫിക്കേഷൻ എടുക്കുമ്പോൾ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നിൽക്കുക, മുഖം വ്യക്തമായി കാണണം, സൺഗ്ലാസ്, മാസ്ക്, ഹെൽമെറ്റ് പോലുള്ളവ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ ഉണ്ടെങ്കിൽ വെരിഫിക്കേഷൻ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം അക്കൗണ്ട് കൂടുതൽ സുരക്ഷിതമാക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ശക്തമായ പാസ്വേഡ് ഉപയോഗിക്കുക, OTP ആരോടും പങ്കുവെക്കാതിരിക്കുക, പരിചയമില്ലാത്ത ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക, കൂടാതെ 2-factor ഒതന്റിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അക്കൗണ്ട് ഇരട്ടി സുരക്ഷ ലഭിക്കും. ഓർമ്മിക്കൂ ശ്രോതാക്കളെ, സോഷ്യൽ മീഡിയ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. അതിനാൽ ചെറിയൊരു ശ്രദ്ധയും സുരക്ഷാ മുൻകരുതലും നമ്മുടെ അക്കൗണ്ടിനെയും സ്വകാര്യ വിവരങ്ങളെയും സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കും. ഇത്തരം ഉപകാരപ്രദമായ ടെക് വിവരങ്ങളുമായി വീണ്ടും കാണാം ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക്.

യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ മൊബൈൽ മോഷണം പോവുകയോ ചെയ്താൽ ഇനി ആശങ്കപ്പെടേണ്ടതില്ല. ഇന്ത്യൻ സർക്കാർ അവതരിപ്പിക്കുന്ന സഞ്ചാർ സാധി പോർട്ടൽ വഴി എളുപ്പത്തിൽ ഓൺലൈനായി പരാതി നൽകാൻ സാധിക്കും. വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം ബ്ലോക്ക് യുവർ ലോസ്റ്റ് എന്ന സേവനം തിരഞ്ഞെടുക്കുക. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ, IME നമ്പർ, ഫോൺ മോഡൽ, നഷ്ടപ്പെട്ട സ്ഥലം, തീയതി തുടങ്ങിയ വിവരങ്ങൾ പൂരിപ്പിക്കണം. കൂടാതെ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ കോപ്പിയും തിരിച്ചറിയൽ രേഖയും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പരാതി സമർപ്പിച്ചാൽ ഒരു റിക്വസ്റ്റ് ID ലഭിക്കും. അതുപയോഗിച്ച് നിങ്ങളുടെ പരാതിയുടെ നിലവിലെ സ്ഥിതി പിന്നീട് പരിശോധിക്കാനും കഴിയും. ഈ സേവനത്തിലൂടെ നഷ്ടപ്പെട്ട ഫോൺ ബ്ലോക്ക് ചെയ്യാനും ദുരുപയോഗം തടയാനും ഫോൺ കണ്ടെത്താനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനും സഹായകമാകും. ആയതിനാൽ മൊബൈൽ നഷ്ടപ്പെട്ടാൽ വൈകാതെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിശദ വിവരങ്ങൾക്കും സേവനങ്ങൾക്കും സന്ദർശിക്കുക സഞ്ചാർ സാധ്യ പോർട്ടൽ. ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളുമായി നമുക്ക് തുടർന്ന് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് റേഡിയോ 91.2 ടെക്കി ടോക്കി. കൂടെയുള്ളത് ആർജെ നിതിനാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരികെ വരാം.

യെസ് നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ തിരികെയാണ്. ഇത് എൻ്റെ യൂണിറ്റി 1.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെയുള്ളത് അർജുൻ. ഇതിനാണ് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. ഇതാ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റന്റ്. ഇതെന്താണെന്ന് പോലും അറിയാതെ പലരും ഫോട്ടോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യേണ്ട, ഉടനെ ഫോട്ടോ എടുത്താൽ ഉടനെ തന്നെ മറ്റുള്ളവർ കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ട് പോയിക്കോളും, ഡിലീറ്റ് ചെയ്യാനൊക്കെ വെക്കും. ഈ ഇൻസ്റ്റന്റ് എന്ന് പറയുന്ന സാധനം വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് അൺഎനേബിൾ ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സെർച്ച് ബാർ വരും, അതിൽ പോയി കണ്ടന്റ് പ്രിഫറൻസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും താഴെയായിട്ട് മറ്റു ഓപ്ഷൻ കാണും, ഹൈഡ് ഇൻസ്റ്റന്റ് ഇൻ ഇൻബോക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് തുടരാൻ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, സംഭവം നല്ലതാണ്. പക്ഷെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ അങ്ങ് പോകും. നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും ഒരു സാവകാശമൊന്നും തരത്തില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, ഇത് വേണ്ടെന്നുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് വീണ്ടും കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് എൻ്റെ 1.2.

0: പാദത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.

끝난 거냐? 이런 약혼 거냐? 너무 끝나나? 질러 끝나가냐? 질러 끝난 거냐?

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇത് കൂടെ ഉണ്ടായിരുന്നത് അർജന്റീനയാണ്. ടെക് വിശേഷങ്ങളൊക്കെ കുറേയധികം നമ്മൾ കേട്ടു. ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് നാം യാത്ര പോകുന്നത് നിറങ്ങൾ സംസാരിക്കുന്ന ഒരു ദേശത്തേക്കാണ്. ചുവരുകൾ കവിതയാകുന്ന, വിരലുകൾ ചരിത്രമെഴുതുന്ന, സ്ത്രീകളുടെ ഭാവന പൈതൃകമായി മാറുന്ന ഒരു ഗ്രാമത്തിലേക്ക്. രാമായണത്തിന്റെ സ്മൃതികൾ ഇന്നും കാറ്റിലൊഴുകുന്ന, സീതാദേവിയുടെ പാദസ്പർശം ഇന്നും മണ്ണിൽ പതിഞ്ഞിരിക്കുന്ന മിഥിലാപുരി എന്ന പുണ്യനാട്ടിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ബീഹാറിന്റെ വടക്കേയറ്റത്ത് ഇന്ത്യയുടെയും നേപ്പാളിന്റെയും അതിരുകളോട് ചേർന്ന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നിറങ്ങളായി വിരിയുന്ന മധുബനിയിലേക്ക്. ഇവിടെ കല ഒരു തൊഴിൽ മാത്രമല്ല, ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ്. ജനനവും വിവാഹവും ഉത്സവങ്ങളും എല്ലാം നിറങ്ങളായി ചുവരുകളിൽ വിരിയുന്ന ഒരപൂർവ ലോകം. ഈ വർണ്ണഭൂമിയിലേക്ക്, മധുബനിയുടെ കലയുടെ ഹൃദയത്തിലേക്ക് ഒരുമിച്ച് കടന്നു പോകാം.
0: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.
1: മധുബനി. മിഥിലാപുരി എന്ന നാട്ടിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. ബീഹാറിന്റെ വടക്കേ അറ്റത്തെ മധുബനി ജില്ല. ഈ നാടിന്റെ പഴയ പേര് മിഥിലാപുരി എന്നാണ്. അതായത് രാമായണത്തിലെ സീതാദേവിയുടെ നാട്. ജനക്പുരി എന്നും ഈ നാട് അറിയപ്പെടുന്നുണ്ട്. ജനക മഹാരാജാവിന്റെ മകളായിരുന്നല്ലോ സീതാദേവി. ഇന്ത്യയിലെയും നേപ്പാളിലെയും മിഥിലാ മേഖലയിൽ പ്രയോഗിക്കുന്ന ഒരു ചിത്രകലയാണ് മധുബനി കല. യഥാർത്ഥത്തിൽ മിഥിലാ കല. കലാകാരന്മാർ അവരുടെ വിരലുകൾ അല്ലെങ്കിൽ മരച്ചില്ലകൾ, ബ്രഷുകൾ, നിബ് പേനകൾ, തീപ്പെട്ടികൾ എന്നിവയുൾപ്പെടെ വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഈ പെയിന്റിങ്ങുകൾ സൃഷ്ടിക്കുന്നു. സ്വാഭാവിക ചായങ്ങളും പിഗ്മെന്റുകളും ഉപയോഗിച്ചാണ് പെയിന്റിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന ജാമതീയ പാറ്റേണുകളാണ് ചിത്രങ്ങളുടെ പ്രത്യേകത. ജനനം അല്ലെങ്കിൽ വിവാഹം, ഹോളി, കാളിപൂജ, ഉപനയനം, ദുർഗാപൂജ തുടങ്ങിയ ഉത്സവങ്ങൾ പോലെയുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ ഇതിന് പ്രാധാന്യമുണ്ട്. പരമ്പരാഗതമായി മിഥിലാ മേഖലയിലെ കുടുംബങ്ങളിൽ പ്രധാനമായും സ്ത്രീകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട കഴിവുകളിൽ ഒന്നാണ് ഈ ചിത്രകല. ചുവർചിത്രരചന എന്ന രീതിയിൽ ഈ പെയിന്റിംഗ് വലിയ രീതിയിൽ ഈ പ്രദേശത്ത് ചെയ്തിരുന്നു. പിന്നീട് പേപ്പറിലും ക്യാൻവാസിലുമുള്ള ചിത്രരചന മധുബനി ഗ്രാമത്തിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ എത്തുകയും ചെയ്തു. ഇവയാണ് പ്രശസ്തമാവുകയും പിന്നീട് മധുബനി ആർട്ട് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങിയത്. മൺചുവരുകളിലും കുടിലുകളുടെ തറകളിലുമായിരുന്നു പരമ്പരാഗതമായി പെയിന്റിംഗ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ വസ്ത്രങ്ങളിലും പേപ്പറുകളിലും ക്യാൻവാസിലും പെയിന്റിംഗ് ചെയ്യുന്നുണ്ട്. പരമ്പരാഗതമായി മിഥിലാ പ്രദേശത്തെ കുടുംബങ്ങളിൽ ഓരോ തലമുറകൾക്കും പകർന്നു നൽകിയിരുന്ന സിദ്ധിയാണ് ചിത്രരചന, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. മിഥിലാ പ്രദേശത്തിന് ചുറ്റുമുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ഈ കലാരൂപം പരിശീലിപ്പിക്കുന്നു. മനോഹരങ്ങളായ പെയിന്റിങ്ങുകൾക്കും അതിലും ഉപരിയായി സംരക്ഷിക്കപ്പെടുന്ന വർണ്ണക്കാഴ്ചകൾ കൊണ്ടും ഗ്രാമം സമൃദ്ധം. നിറങ്ങളുടെ കൂട്ടുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന വർണ്ണ ചിത്രങ്ങൾ ഈ ഗ്രാമത്തിന്റെ മിഴിവാണ്. പച്ചക്കറികളിൽ നിന്നും മിനറൽ ഡൈകളിൽ നിന്നും ഈ ഗ്രാമത്തിലെ സ്ത്രീകൾ, ഇന്ത്യൻ പുരാണങ്ങളിൽ നിന്നും പ്രകൃതി ദൃശ്യങ്ങളിൽ നിന്നും ഉത്സവങ്ങളുടെ കാഴ്ചകളിൽ നിന്നും ദൈനംദിന ജീവിതത്തിന്റെ കാഴ്ചകൾ ഫാബ്രിക് പെയിന്റിങ്ങുകളായി വസ്ത്രങ്ങളിലും മുളകളിലും ഒക്കെ തീർത്ത് അത്ഭുതം സൃഷ്ടിക്കുന്ന ഗ്രാമം കൂടിയാണ്. ഈ നാട്ടിലെ സ്ത്രീകൾ വെറുതെ ഇരിക്കാറില്ല. അവരുടെ പാരമ്പര്യം അങ്ങനെയാണ്. നൂറ്റാണ്ടുകളായി അവർ ഇത് ശീലിച്ചു പോരുന്നു. ഭക്ഷണം പാകം ചെയ്യുക, വസ്ത്രങ്ങൾ അലക്കുക തുടങ്ങിയ ജോലികൾ കഴിഞ്ഞാൽ അവരെല്ലാം അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പുതിയ പുതിയ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. പ്രകൃതിയിൽ നിന്ന് ചാലിച്ചെടുത്ത വർണ്ണങ്ങൾ ചേർത്ത് അവർ വിസ്മയങ്ങൾ തീർക്കുന്നു. ജാഗ്രതയോടെ ഇലകളും പൂക്കളും കിളികളും പക്ഷികളും എല്ലാം പിറന്നു വീഴുന്നു. രാമായണവും മഹാഭാരതവും എന്നുവേണ്ട ഇതിഹാസ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ അവർ വൈവിധ്യമാർന്ന ചിത്രങ്ങളാക്കി മാറ്റുന്നു. അതാണ് മധുബനി. ഗ്രാമവാസികളുടെ ദിനചര്യ വിശ്വവിഖ്യാതമാണ്. മധുബനി പെയിന്റിങ്ങുകൾ നമ്മുടെ പൈതൃകത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ ഭാഗമായി ഇന്നും നിലനിൽക്കുന്നു. തകർന്ന നിരവധി ക്ഷേത്രങ്ങൾ മധുബാനിയിൽ നമുക്ക് കാണാം. ജീർണാവസ്ഥയിലായ വലിയ കൊട്ടാരവും ഉണ്ട് ഇവിടെ. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും ഏതാണ്ട് അതിർത്തി ഗ്രാമമാണ് മധുബാനി. അത്ഭുതം പകരുന്ന ചരിത്ര സ്മാരകങ്ങൾ, സീതാദേവിയുടെയും ജനക മഹാരാജാവിന്റെയും ഓർമ്മകൾ ഇവിടെ വീശുന്ന കാറ്റിന് നമ്മളിലേക്ക് പകരാൻ കഴിയും. ചിത്രങ്ങൾ കൊണ്ട് മാത്രമല്ല ഈ ഗ്രാമം മനോഹരമാകുന്നത്, ധാരാളം നാടോടി കഥകളുടെയും കൂടി നാടാണ് മധുബാനി. മധുബാനിയിലെ വിവാഹ ചടങ്ങുകൾക്ക് വളരെ ആകർഷകങ്ങളായ ചിത്രങ്ങൾ ഗ്രാമീണർ വരച്ചു വയ്ക്കാറുണ്ട്. വധുവരന്മാരുടെ മംഗളകരമായ ജീവിതത്തിന് ഈ ചിത്രങ്ങൾ ആവശ്യമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ഏതാണ്ട് വേദകാലത്തോളം പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു ജനതയാണ് മധുബാനിയിലേത്. മിഥിലാപുരിയിലെ ജനക മഹാരാജാവിന്റെ പുത്രി സീതാദേവിയുടെ വിവാഹത്തിന് ഗ്രാമങ്ങളിലെ കലാകാരികളെ വിളിച്ചു വരുത്തി കൊട്ടാരം മുഴുവൻ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ആ പാരമ്പര്യം ഇന്നും അവർ പിന്തുടരുന്നു. വിവാഹ ചടങ്ങുകൾക്ക് ചിത്രങ്ങൾ കൊണ്ടുള്ള അലങ്കാരം ഇവിടെ മുഖ്യമാണ്. അതാണ് ഈ നാടിന്റെ പാരമ്പര്യം. പ്രകൃതിയുടെ തനതായ ഭാവങ്ങളും ഈശ്വര സങ്കല്പങ്ങളും സീതാദേവിയുടെയും ശ്രീരാമന്റെയും രൂപങ്ങളും ത്രയംബകം കുലയ്ക്കുന്ന രാമനും ഒക്കെ ഇവരുടെ കരവിരുതിൽ രൂപം കൊള്ളുന്നു. ഇന്നും സ്വയംവരത്തിന്റെ ഓർമ്മകൾ പേറിക്കൊണ്ടുള്ള ചടങ്ങുകൾ ഈ ഗ്രാമത്തിൽ നടക്കുന്നുണ്ട്. ഈ ചിത്രങ്ങളുടെ വൈവിധ്യം ആരെയും അത്ഭുതപ്പെടുത്തും. പാവപ്പെട്ട ഗ്രാമീണരുടെ ഈ വലിയ കരവിരുത് കണ്ടറിയണമെങ്കിൽ ഈ ഗ്രാമത്തിലെ മൺചുവരുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. മറ്റു നാടുകളിൽ മൺവേലികളും മറ്റും അഴുക്കുപിടിച്ചു കിടക്കുമ്പോൾ മധുബനിയിൽ മൺവേലികളെല്ലാം തന്നെ മനോഹരങ്ങളായ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഈ അസാധാരണമായ കഴിവുള്ള ഗ്രാമീണ ജനതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഏതാനും പേർ ചേർന്ന് ഇവിടെ ചില സംരംഭങ്ങൾ തന്നെ ആരംഭിച്ചു. കലാകാരന്മാരെ അവർ പ്രോത്സാഹിപ്പിച്ചു. സഹായങ്ങളും പ്രതിഫലവും നൽകി അവരെ കൂടുതൽ ഉത്തേജിതരാക്കി. ഡൽഹിയിൽ നടക്കുന്ന ഭാരത് ഉത്സവങ്ങളിൽ അവരുടെ പെയിന്റിങ്ങുകൾ പ്രദർശിപ്പിക്കപ്പെട്ടു. അതോടെ മധുബാനി പെയിന്റിംഗ് ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധയിലേക്ക് വന്നു. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുത്തത് ഭാസ്കർ കുൽക്കർണി എന്ന ആളായിരുന്നു. പ്രധാനമന്ത്രിക്ക് ഈ ഗ്രാമവാസികളുടെ കഴിവിൽ അത്ഭുതം തോന്നി. 1970 ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് മധുബാനിയിലെ പെയിന്റിങ്ങുകൾ കയറ്റി അയക്കാൻ തുടങ്ങി. അവയെല്ലാം തന്നെ നല്ല വിലയ്ക്ക് വിൽക്കപ്പെട്ടു. ഇതോടെ ഗ്രാമത്തിലെ ജനതയുടെ കലയ്ക്ക് മൂല്യം കൽപ്പിക്കപ്പെട്ടു. അവർക്ക് വളരെ നല്ല ജീവിതമാർഗമുണ്ടായി. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് ഏകദേശം 180 കിലോമീറ്റർ ദൂരമുണ്ട് മധുബാനിയിലേക്ക്. പാറ്റ്നയിൽ നിന്ന് അവിടേക്ക് ബസ് സർവീസ് ഉണ്ട്.

പെയിന്റിംഗ് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ധാരാളം വീടുകൾ ഇവിടെയുണ്ട്. അവിടെ നിന്ന് നമുക്ക് പെയിന്റിംഗ് വാങ്ങാം. ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന ഗ്രാമീണ കലാകൗശലം വിളിച്ചോതുന്ന ചിത്രങ്ങൾ. ഈ ഗ്രാമത്തിലെ മുഴുവൻ സ്ത്രീകളും ഈ രീതിയിലുള്ള ചിത്രരചന അഭ്യസിച്ചിട്ടുണ്ട്. അവർ അതിൽ അവരുടെ സന്തോഷവും അഭിമാനവും ജീവിത മാർഗവും കണ്ടെത്തുന്നു. മധുബാനിയുടെ അടുത്ത ഗ്രാമങ്ങളിൽ ഇതേ മാതൃകയിൽ തന്നെ ടാറ്റു പെയിന്റിംഗ് ഇപ്പോൾ ആളുകൾ ചെയ്യുന്നുണ്ട്. വല്ലാത്ത വശ്യതയുള്ള ചിത്രങ്ങളാണ് അവയും. മധുബാനിയിലെ ആളുകൾ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ വിദഗ്ധമായ ഈ ചിത്രരചന അഭ്യസിപ്പിക്കുന്നു. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജീവിതവുമായി കൂട്ടിച്ചേർന്ന് നിൽക്കുന്നു അവരുടെ കലാലോകം. സർഗാത്മകതയുടെ സ്വർഗീയ നിമിഷങ്ങളിലേക്ക് അവരുടെ ലോകം എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്നു. തെങ്ങിന്റെ ഓല ഇടിച്ചു പിഴിഞ്ഞും മറ്റു പൂക്കളുടെയും ഇലകളുടെയും ചാറെടുത്തുമൊക്കെയാണ് ഇവർ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. വാട്ടർ കളറിലും ചെയ്യാറുണ്ട്. വഴിയോരങ്ങളിലെ പെട്ടിക്കടകളിൽ പോലും മധുബാനിയിലെ ചിത്രങ്ങൾ വാങ്ങാൻ കിട്ടും. എവിടേക്ക് നോക്കിയാലും നിറങ്ങളുടെ വർണ്ണ വിധാനങ്ങൾ കൊണ്ട് മനോഹരമായ ഒരു ഗ്രാമം. ഇന്ത്യയിലെ മറ്റേതൊരു ഗ്രാമത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വലിയ പാരമ്പര്യവുമായി ഇന്ത്യയുടെ മഹത്തായ പൈതൃകത്തെയും പാരമ്പര്യത്തെയും വിളിച്ചോതിക്കൊണ്ട് നിൽക്കുന്നു. എവിടേക്ക് നോക്കിയാലും വർണ്ണ ചിത്രങ്ങൾ മാത്രം, മനോഹരങ്ങളായ നിമിഷങ്ങൾ കാഴ്ചക്കാർക്ക് പകർന്നു നൽകുന്ന ഗ്രാമം. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ കണ്ടതൊരു ഗ്രാമം മാത്രമല്ല, ഒരു സംസ്കാരത്തിന്റെ ഹൃദയമാണ്. കാലം എത്ര മാറിയാലും മണ്ണിന്റെ ചൂടും പുരാണങ്ങളുടെ പ്രകാശവും നിറങ്ങളുടെ ആത്മാവും ഒന്നിച്ചു ചേർത്ത് സംരക്ഷിക്കുന്ന ഒരു ജനതയുടെ കഥ മധുബാനിയിൽ കല ചുവരുകളിൽ ഒതുങ്ങുന്നില്ല. അത് ജീവിതത്തിലേക്ക് ഒഴുകുകയാണ്. സ്ത്രീകളുടെ കരവിരുതായി, കുട്ടികളുടെ സ്വപ്നങ്ങളായി, ഒരു ദേശത്തിന്റെ അഭിമാനമായി നിറങ്ങൾ മങ്ങാത്ത ഈ പൈതൃകം നമ്മുടെ ഓർമ്മകളിൽ ഇന്നും നാളെയും ചിത്രങ്ങളായി തെളിഞ്ഞു നിൽക്കും. ഇതായിരുന്നു നിറങ്ങൾ കഥ പറയുന്ന മധുബാനി. ഇന്ത്യയുടെ ആത്മാവിനെ വർണ്ണങ്ങളിലൂടെ നമ്മളോട് സംസാരിപ്പിക്കുന്ന ഒരു അനശ്വര കലാലോകം. ഇന്നത്തെ യാത്രയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായതിന് ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും മറ്റൊരു കഥയുമായി വീണ്ടും എത്താം. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ओ मेरी चांदनी
1: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഹലോ, ഗുഡ് ഈവനിങ്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇതാ മറ്റൊരു വൈകുന്നേരം എത്തിയിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. വിളിക്കാം 954-7000-9012. അപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കിനി സ്കൂളിലേക്ക് പോകാൻ കുറച്ച് ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ എന്തായി, എല്ലാവരും സ്കൂളിലൊക്കെ പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണോ? എന്തായാലും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ദേ വേഗം തന്നെ ചോദിച്ചോളൂ. ഇനി സ്കൂളൊക്കെ തുറന്ന് ബിസിയൊക്കെ ആണ് ഫുൾ ടൈം. അപ്പോൾ വേഗം വിളിക്കുക 954-7000-9012 എന്ന നമ്പറിലേക്ക്. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: അവൾ മുട്ടയിടുന്നാണ്ട. ഇനി അവൻ ആ മുട്ടയെടുത്ത് കൊമളെ കൊണ്ടുവെക്കും. കൊറേ കുട്ടികളുണ്ടാവും. പിന്നെ അവര് സന്തോഷത്തോടെ ഒരു കുടുംബമായി ജീവിക്കും.
1: കൊള്ളാലോട്, ആരാണോ നിന്നോട് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞു തന്നെ?
0: ശ്രീവാച്ചനാമ്മച്ചി.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
4: ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അങ്ങനെ ഇതാ വീണ്ടും ഒരു വീക്കെൻഡ് ആയിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇനി ഒരു മാസം കഴിയാൻ പോവുക കൂടിയാണ്. ഇന്ന് 29 ആയിരിക്കാണ്. എത്ര വേഗമാണല്ലേ ഈ മാസങ്ങൾ, ദിവസങ്ങൾ, സമയമൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. അതേസമയം കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ വേഗം തന്നെ നമ്മളെ കാത്തു നിൽക്കാതെ ആ സമയം അതിന്റെ ജോലി കൃത്യമായിട്ട് തീർക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോഴും നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാകും, ആ സമയമായില്ല, സമയം ആകട്ടെ എന്ന് പറഞ്ഞ്.

സമയമൊക്കെ വേഗമാകുന്നേ. സോ വേഗം വേഗം വിളിച്ചോളൂ. നിങ്ങളുടെ ഇഷ്ടഗാനത്തിനായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ 9544704912 എന്നതാണ്. നമുക്ക് വാട്സപ്പിൽ കുറേയേറെ മെസ്സേജസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ആ വാട്സപ്പിൽ എത്തിയിരിക്കുന്ന ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. എന്റെ റേഡിയോ ഗാനമഞ്ചരിയിൽ ജയ് ഹിന്ദ് എന്ന തമിഴ് സിനിമയിൽ തേനി വെച്ച് പൊന്നാ വെച്ച് എന്ന ഗാനം നാം അറിയുന്ന നമ്മെ അറിയുന്ന എല്ലാ കൂട്ടുകാർക്കും സമർപ്പിച്ചുകൊണ്ട് കേൾപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. പി വി മുഹമ്മദ് ആണ് വടക്കേ വാവന്നൂരിൽ നിന്ന് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അധികം അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു പാട്ടാണെന്ന് തോന്നുന്നു. ഒരു അർജുൻ മൂവിയാണ്. വിദ്യാസാഗറാണ് സംഗീതം പകർന്നിരിക്കുന്നത്. മാൽഗുഡി ശുഭയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം. കൂടെ തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. വെരി വെരി ഗുഡ് ഈവനിങ്, നമസ്തേ. മലയാള ചലച്ചിത്ര രംഗത്തെ സംവിധായകനും ബഹുമുഖ പ്രതിഭയുമായിരുന്ന ഭരതൻ മാഷിന്റെ ഓർമ്മ ദിനം ചിലമ്പ് എന്ന ചിത്രത്തിലെ ഭരതൻ മാഷ് രചിച്ച പുടമുറി കല്യാണം എന്ന് തുടങ്ങുന്ന ഗാനം വെക്കുമല്ലോ. ഈ ഗാനം താങ്കൾക്കും മറ്റെല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് ചേരാവള്ളി ശിവനാണ് കായംകുളത്ത് നിന്ന്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. നല്ലൊരു പാട്ടാണ്, എവർഗ്രീൻ, സൂപ്പർ ഹിറ്റ് സോങ് ആണ്. അപ്പോൾ പാട്ട് കേട്ടിട്ട് തിരികെ കേട്ടോ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. അപ്പോ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി കാത്തിരുന്ന ഒരു മാസം ഇതാ കടന്നുപോയി. ഇനിയും കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് ഈ മാസം ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അല്ലേ? കാരണം സ്കൂള് തുറക്കുകയാണ്, പുതിയ ക്ലാസ്, പുതിയ കൂട്ടുകാർ, ചിലപ്പോൾ ചിലർക്ക് പുതിയ സ്കൂൾ, ചിലർക്ക് പുതിയ കോളേജ്, പുതിയ കരിയർ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് വരുന്ന മാസം കാത്തിരിക്കുന്നത്. നമുക്ക് ദേ ഒരു കോളർ ഉണ്ട് ലൈനിൽ, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിംഗ്. ഇതാരാ വിളിക്കുന്നത്? ഹഷിം, എന്തുണ്ട് വിശേഷം? പെരുന്നാൾ ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഇങ്ങനെ നടക്കാണല്ലേ. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ? പെരുന്നാൾ സ്പെഷ്യൽ ഒക്കെ ഉണ്ടായിരുന്നോ? ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. അത് മതിയില്ലേ ആഘോഷത്തിന്? ഓക്കേ, ഇന്ന് ഏത് പാട്ടാ ഹാഷിമിന് വേണ്ടത്? കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണേ. ഓക്കേ, നമുക്ക് കേൾക്കാട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഹാഷിമാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു മാസാവസാനമാണല്ലേ. ഒരു മാസാവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പോക്കറ്റ് കാലിയാകുന്ന ഒരു അവസ്ഥ, നമ്മുടെ പോക്കറ്റിലേക്ക് നോക്കുമ്പോൾ തന്നെ സാലറി കിട്ടാനുള്ള സമയമായി വരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഈ ഒരു സമയത്തൊക്കെയാണ്. എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു മാസാവസാനത്തിൽ നല്ലതായിരിക്കും. പുതിയൊരു വർഷത്തെ വരവേൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പ്ലാൻ ചെയ്തൊക്കെ വെക്കാറില്ലേ. അതുപോലെ തീർച്ചയായിട്ടും ഓരോ മാസവും ഇങ്ങനെ പുതിയ മാസത്തെ നമ്മൾ വരവേൽക്കാൻ പ്രതീക്ഷയോടെ വെൽക്കം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ ഒന്നും കൂടി ചിന്തിക്കണമെന്ന്. കാരണം പുതിയ വർഷത്തെ നമ്മൾ വരവേൽക്കുന്നത് പോലെ തന്നെ അടുത്തൊരു മാസത്തെയും സ്വീകരിക്കാൻ അങ്ങനെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ ഓരോ മാറ്റങ്ങളും ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഓരോ മാറ്റങ്ങളും മാസങ്ങളായിട്ട് ഇങ്ങനെ പിറകിലേക്ക് പോകുമ്പോൾ ആ മാറ്റങ്ങളിൽ നിന്ന് പുതിയ പുതിയ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ പുതിയ മാസത്തെ വരവേൽക്കുക. എനിവേ, ദേ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഗുഡ് ഈവനിങ് ഗോപിക, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഞാൻ മീനാക്ഷിയാണ്, സുഖമായിട്ടിരിക്കുന്നു മീനാക്ഷി. മീനാക്ഷി ചോദിച്ചിരിക്കുന്നത് കാക്കക്കുയിൽ എന്ന മൂവിയിലെ ഗോവിന്ദ ഗോവിന്ദ എന്ന പാട്ടാണ്, ഒരു അടിപൊളി പാട്ടാണ്. അപ്പോൾ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ? കേട്ടുകൊണ്ടേ ഇരിക്കൂ എൻ്റെ റേഡിയോ 91.2.

0: അപ്പോ ഇതൊരു ചായ സമയാണല്ലേ. തീർച്ചയായിട്ടും ഇപ്പോ ചായ കുടിയൊക്കെ പലരും കുറച്ചിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. കാരണം ചായക്ക് ഇപ്പോൾ 15 രൂപ, 13 രൂപ അങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. എങ്കിലും 10 രൂപയ്ക്ക് ചായ കൊടുക്കുന്ന കടകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ചിലരൊക്കെ ചില്ലറ കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ആ ചായയുടെ വില കൂട്ടാതെയൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ടാകും. എന്തായാലും ചായയുടെ വില കൂടിയാലും കുറഞ്ഞാലും ചായ കുടി ഒരു ശീലമാക്കിയവർക്ക് ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും അതങ്ങോട്ട് ഒഴിവാക്കി കളയാൻ പറ്റില്ല. അപ്പോ നല്ല അടിപൊളി ചായക്കൊപ്പം നല്ല അടിപൊളി പാട്ടുകളും ആസ്വദിക്കാം. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്കിതാ അടുത്ത കോളർ ലൈനിൽ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, ഞാൻ അൻസാർ ആദിനാട്.
0: അൻസാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ?
1: പെരുന്നാളായിരുന്നു, മഴയൊക്കെ ഇങ്ങനെ വന്നുമ്പോഴൊക്കെ നിക്കുന്നു.
0: എന്നിട്ട് പെരുന്നാളിന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് നിന പറഞ്ഞാ മതിയല്ലോ അല്ലേ. ഏത് പാട്ട് വേണോ അൻസറിന്?
1: പിന്നെ മുത്തേതിനെ കണ്ടെത്തുന്നുള്ളിൽ പോയിട്ടല്ലോ പ്രേമ മല്ലിപ്പൂ, ആ പാട്ട്.
0: ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്നറിയോ? ഇതൊക്കെ അറിയല്ലേ. അതൊക്കെ ഇപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ, ഇനിയും വിളിക്ക. അപ്പൊ ഇത് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി കോൾസ് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളപ്പോ പറഞ്ഞു വന്നത് ഈ ഒരു മാസത്തിന്റെ കാര്യമായിരുന്നു അല്ലേ. ശരിക്കും ഈ ഒരു മാസം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾ ഓർത്തെടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അപ്പോൾ അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഈ കുറിച്ചിടുന്ന പരിപാടിയൊക്കെ ഇപ്പോഴും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും അതൊരു നല്ല രസമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ൊക്കെ ചെറിയൊരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഡയറിയിലോ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത്, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറിച്ച് വെക്കുന്നത്, പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഇതൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം. ചിലപ്പോൾ നമുക്ക് ചിരി വരും കേട്ടോ. ഇത് മറ്റാരും കാണാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ എടുത്തു വെച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാകുമല്ലോ, സിബ്ലിങ്സ്, എന്തായാലും ഇത് എടുത്തു വെച്ച് വായിക്കും. അവർക്കൊരു രസമാണിത്. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ പലതും പറഞ്ഞ് ടീസ് ചെയ്തവർ വരും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ കുത്തി കുറിച്ച് വെക്കുക. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. ഞാൻ വിഷ്ണു ആണ്, പുതിയകാവിൽ നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. ഗോപിക, എനിക്കൊരു തമിഴ് പാട്ട് പ്ലേ ചെയ്ത് തരാമോ? എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ടെലിഫോൺ മണിപോൾ. ഈ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എന്ന തമിഴ് മൂവിയിലെ ഒരു അടിപൊളി പാട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. വിഷ്ണുവിന് വേണ്ടി കേട്ടോണ്ടേ ഇരിക്കൂ. എൻ്റെ റേഡിയോ 91.2.

0: ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: നമ്മുടെ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള അപ്ഡേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണല്ലോ ഒരു മഴ ഉണ്ടാവുമെന്ന്. ആ ഒരു മഴ കിട്ടിയെങ്കിൽ രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ രാവിലെയും അതുപോലെ തന്നെ രാത്രിയിലുമാണ് നമുക്ക് ഇവിടങ്ങളിലൊക്കെ പൊതുവെ മഴ കിട്ടുന്നത്. പക്ഷെ നല്ല ശക്തമായ മഴ വടക്കൻ ജില്ലകളിലോട്ടൊക്കെയും ചില പ്രദേശങ്ങളിലോട്ടൊക്കെയും കിട്ടുന്നുണ്ടെന്ന് പലരും യാത്ര പോയിട്ട് വരുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മഴ നമുക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയ ഒരു സമയം ഏതാണ്? നിങ്ങളെല്ലാവരും എപ്പോഴാണ് മഴ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാറുള്ളത്? ഈ പുറത്തേക്കൊക്കെ പോകാൻ നിൽക്കുമ്പോൾ ഒരു മഴ ഉണ്ടാവുമല്ലോ, ആ മഴ നമുക്ക് അരോചകമായിരിക്കും ഒരു പക്ഷെ. കാരണം നമ്മൾ ഒട്ടും ആസ്വദിക്കാത്തൊരു മഴയാണ്. നമ്മളിങ്ങനെ റെഡി ആയിട്ട് ഒരുങ്ങി സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഈ ഒരു മഴ വരുന്നത്. എന്തായാലും ദേ പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ്. നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അവിനാഷാണ്. ഹായ് ഗോപിക, ഞാൻ കായംകുളത്ത് നിന്ന് അവിനാഷാണ് മെസ്സേജ് അയക്കുന്നത്. ഓൺലൈനായി റേഡിയോ കേൾക്കുന്നു. കുറച്ച് നാളായി റേഡിയോ കേട്ടു തുടങ്ങിയിട്ട് ഗാനമഞ്ജരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്. എനിക്ക് ക്രിസ്റ്റി എന്ന മൂവിയിലെ പാൽമണം തൂകുന്നു ഈ ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാമല്ലോ. അപ്പോ പാട്ട് കേൾക്കാം അല്ലെ. കൂടെ തന്നെ മറ്റൊരു കോളിലേക്കും പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
7: എന്ത്
6: ചെയ്യുന്നു? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? ചൂടായിരുന്നപ്പോ നല്ലൊരു സീസൺ ആയിരുന്നിരിക്കും അല്ലേ. ഏത് പാട്ടാ വേണ്ടത്?
7: എനിക്ക് മറ്റേ സൂര്യനായി തഴുകി ഉറക്കം ഉണർത്തി ആ പറ്റിയ ഒരു പാട്ടുണ്ടല്ലോ,
6: സത്യം ശിവൻ സുന്ദരം സിനിമയിലെ പാട്ട്. നമുക്ക് കേൾക്കാട്ടോ.
7: ഓക്കെ ഓക്കെ. ഇതാരാ സംസാരിക്കുന്നത്? ഗോപികയാണോ?
6: അതെ,
7: ഞാൻ ബിഗ് ഫാൻ ആണ് കേട്ടോ.
6: താങ്ക് യു സോ മച്ച്.
7: ഓക്കെ ഓക്കെ ഓക്കെ.
6: അപ്പോ പാട്ട് നമുക്ക് കേൾക്കാം. കേട്ടെടുത്തിരിക്കാം. സ്റ്റേ ട്യൂൺഡ്. 91.2

0: ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ 9544700912 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഇതാ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം അല്ലേ. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. ഞാൻ അനന്തലക്ഷ്മിയാണ്. ഗോപിക, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദേ അനന്തലക്ഷ്മി നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഉസറെ പോകുത് എന്ന രാവണൻ എന്ന മൂവിയിലെ അടിപൊളി തമിഴ് സോങ് ആണ്. AR റഹ്മാൻ മ്യൂസിക്കാണ്. കിട്ടില്ല പാട്ട്, അപ്പം നമുക്ക് കേട്ടാലോ. കൂടുതൽ ദേ നമ്മുടെ കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇത് ആരാ വിളിക്കുന്നത്?
1: ഇത് ഡാലിയ. ഗോപിക അല്ലേ?
0: അതെ, ഗോപികയാണല്ലോ.
1: സുഖമാണ്. പനിയൊക്കെ മാറിയോ?
0: പനി കുറവുണ്ട്. പനി ഇന്നലെ പോയി ഇഞ്ചക്ഷൻ എടുത്തതേ ഉള്ളൂ.
1: ഞാനിങ്ങനെ അറിഞ്ഞില്ലായിരിക്കൂല്ലേ.
0: അതെ,
1: ഇന്നലെ എന്റെ ഹസ്ബൻഡ് മോനോട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം സംസാരിച്ചിരുന്നു പറഞ്ഞു.
0: ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. സമ്മാനം വാങ്ങാം.
1: അതെ അതെ. അപ്പൊ എനിക്ക് വിഷമായി പോയോ, ഞാനും കൂടെ വരണ്ടേ.

ഓക്കെ, അപ്പോ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പോ ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി എങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ കേട്ടോ. കാരണം എനിക്ക് പനിയാണെന്ന് പെട്ടെന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു, ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം സ്നേഹാന്വേഷണങ്ങൾക്ക്, എല്ലാവരുടെയും സ്നേഹാന്വേഷണങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയി കേൾക്കാം. നിങ്ങൾക്കും വിളിക്കാം പ്രിയപ്പെട്ട പാട്ടിനായി. 9544 7001 2 എന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോളൂ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: സമയം കാത്തു നിൽക്കാതെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. 5 മണി കഴിഞ്ഞ് 22 മിനിറ്റുകളാണ് പിന്നിട്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്ക് അടുത്ത ഒരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിംഗ്. ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: പറയൂ, ഇതാരാണ്? എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് നമ്മുടെ മോഹൻലാലും പിന്നെ ശിവാജി ഗണേഷും ആയിട്ടുള്ള ഒരു പ്രായം.
0: ഒരു യാത്രാമൊഴി സിനിമയിലെ പാട്ട്,
1: ശിവാജി ഗണേഷ്.
0: കാക്കാല കണ്ണമ്മ എന്നുള്ള പാട്ടാണോ? ഓക്കേ, നമുക്ക് കേൾക്കാട്ടോ. കൂടുതൽ നമുക്ക് അടുത്ത റിക്വസ്റ്റിലേക്ക് പോകാം. ഹായ് ഗോപിക, ഞാൻ അമ്മുവാണ്. എനിക്ക് വെട്ടം എന്ന സിനിമയിലെ മഴത്തുള്ളികൾ കൊഴിഞ്ഞിടുമേ എന്ന പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ? വൈകുന്നേരമല്ലേ, മഴയൊക്കെ അല്ലേ ഗോപിക, ഇഷ്ടമുള്ള പാട്ട് കൂടി കേൾക്കാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്ക് കേൾക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പാട്ടിനായി വേഗം വിളിച്ചോളൂ. സമയം ഇന്ത്യ കാത്തു നിൽക്കാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 9544704912. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
1: പിന്നെ തീർച്ചയായും വാങ്ങണം.
0: എവിടെ നിന്ന് വാങ്ങാനാ?
1: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
0: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
1: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: എന്താ ചൂട്! ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
7: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
8: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
9: കാക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാരമ്മ.

റേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അടുത്ത പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് നന്ദനം എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടോ. ആരും ആരും എന്ന അടിപൊളി ഒരു പാട്ട്. ഈ ഒരു പാട്ടിന് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ധന്യയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗോപിക, ഞാൻ ആദിനാട് നിന്നും ധന്യയാണ്. എനിക്ക് നന്ദനം എന്ന മൂവിയിലെ ആരും ആരും എന്ന പാട്ട് ഒന്ന് വെച്ച് തരാമോ? ഇതെന്റെ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ കൂടെ തന്നെ മറ്റൊരു റിക്വസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. രാജി രാജനാണ് കോഴിക്കോട് സൗത്ത്, അവിടെ നിന്ന് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ആൽബം മിന്നലഴകി മിന്നുമഴകി ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേൾക്കാം കേട്ടോ ഈ ഒരു പാട്ട്. രണ്ട് പാട്ടുകളും നമുക്ക് കേൾക്കാം, ശേഷം തിരികെ എത്താം.

നീ എന്നെ അരികിലൊന്ന് അണയാമോ? ഏയ്, ഇതെനിക്കല്ല. ദിസ് ഇസ് ഫ്രം രാജ്.

0: Raj.
1: Prithviraj.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161618 15.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: ഇഷ്ടഗാനങ്ങളുമായി റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്ക് അടുത്തൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിംഗ്. ഇതാരാ വിളിക്കുന്നത്? എന്തുണ്ട് വിശേഷം?
1: വിശേഷം ഭക്തിഗാനമേളയൊക്കെ ഞാൻ നടക്കുന്നു.
0: പലയിടങ്ങളിലും ഞാൻ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ട്.
1: അന്നേരം ഈ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോ ആരും പാട്ട് തുടങ്ങി കഴിഞ്ഞാലേ പിന്നെ ആരും തുള്ളത്തില്ല, നിശ്ചലരായിട്ടിരുന്ന് കേക്കട്ടേ ഉള്ളൂ.
0: ഭക്തിഗാനമേളയാണല്ലേ?
1: ഭക്തിഗാനമേളയാ. ഇവിടെ കായകുളം ബാബു ഉണ്ട് സ്ഥിരമായിട്ട് എന്റെ ഗ്രൂപ്പില്.
0: ഞാൻ ഇതിന്റെ പോസ്റ്റർ പലയിടങ്ങളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: അതും നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും വേണ്ടി ഇടുക.
0: ഓക്കെ ഓക്കെ, എല്ലാവർക്കും വേണ്ടി കേൾക്കാട്ടോ. ഓക്കെ, കൂടെ തന്നെ നമുക്കൊരു റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. ഞാൻ ഷീജ. എനിക്ക് സവിതം എന്ന മൂവിയിലെ തൂവാനം എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാലോ. അപ്പോ പാട്ടുകൾ കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ.

0: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ത്രീ സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

അപ്പൊ ഈ മനോഹരമായ വൈകുന്നേരം ഇഷ്ടഗാനങ്ങളുമായി തൽക്കാലം ടാറ്റ ബൈ ബൈ പറയാൻ സമയമായിരിക്കുന്നു. വീക്കെൻഡ് ആണ്, ഒരു മാസ അവസാനത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ്. മാത്രമല്ല, ഇനി നമ്മൾ ഗാനമഞ്ജരിയിലൂടെ കേട്ടുമുട്ടുന്നത് ആ പ്രവേശനോത്സവത്തിന്റെ ദിവസമായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ വീണ്ടും സ്കൂളിലേക്ക് പോകുന്ന, പഠനത്തിലേക്ക് പോകുന്ന ആ ഒരു സമയമായിരിക്കും അത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം തന്നെ ആയിരിക്കട്ടെ എന്ന് അഡ്വാൻസ് ആയിട്ട് ഞാൻ വിഷ് ചെയ്യാണ്. തൽക്കാലം രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ നിന്ന് ഞാൻ ബൈ പറയുന്നു. ടാറ്റാ ബൈ ബൈ ഫ്രം ഗോപിക ആൻഡ് സ്റ്റേ ട്യൂൺഡ് എൻ റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: മണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: കൃഷി സർക്കാരിന്റെ മുൻഗണനയായിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്നതിനു പുറമെ വ്യോമയാന മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 മാസത്തെ പ്രസവാവധി അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കുന്നതിനൊപ്പം മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലബാർ തീർത്ഥാടന പദ്ധതി ആവിഷ്കരിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. പോലീസിലും സമഗ്ര പരിഷ്കരണം നടപ്പാക്കും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതിയ സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൌകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലുമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെന്റ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും.
0: കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും സഹായകമായ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനം മൌനം പാലിച്ചതായും അദ്ദേഹം വിമർശിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായി നിയമസഭയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കർണാടക സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി ഇന്ന് ബംഗളൂരുവിലും ദാവൻഖരയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ രക്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് പുതിയ നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഇഡി റെയ്ഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന് റെയ്ഡിൽ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് സാധിച്ചതായും ക്രമസമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് നടന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1-ന്. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം മന്ത്രി എൻ ഷംസുദ്ദീൻ പുറത്തിറക്കി.
0: തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ പരിശോധനയില്ലാതെ ചിലർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഇന്ന് ചേർന്ന ക്ഷേത്രം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മോക്ഡ്രിൽ തുടരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതികൾ ഉൾപ്പെടുത്തിയുള്ള മോക്ഡ്രിലിൽ 160 NSG കമാൻഡോകളാണ് പങ്കെടുക്കുന്നത്. പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിവിധ വകുപ്പുകളും മോക്ഡ്രിലിന്റെ ഭാഗമാകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും കാലവർഷം മുന്നേറുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന് രാവിലെ 11:00 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പാണ് ഇത്. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമായി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി നിയമസഭയിൽ ഇന്ന് പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16-ാം നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ, തിരുവനന്തപുരം. അവതരണം ആമിന നജുമ. വനിതകളെയും യുവാക്കളെയും വയോജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന നയങ്ങളുമായി വി ഡി സതീശൻ സർക്കാരിന്റെ 1-ാം നയപ്രഖ്യാപനം നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള നിയമസഭയിൽ ആദ്യമായി വന്ദേമാതര ഗാനം ആലപിച്ചു എന്ന പ്രത്യേകതയും 16-ാം സമ്മേളനത്തിന് സ്വന്തം. നമസ്കാരം മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് നയപ്രഖ്യാപനത്തിലേക്ക് ഗവർണർ കടന്നത്. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. പൊതുനന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് വി ഡി സതീശൻ സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചു തുടങ്ങിയത്. മാനുഷിക സഹാനുഭൂതിയോടുകൂടിയ സാങ്കേതിക പുരോഗതിയും അവസര സമത്വവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് വിഭാവനം ചെയ്യുന്നവയാണ് പുതിയ നയങ്ങളെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം വരെ ആർത്തവാവധിക്കൊപ്പം അവർ പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും പ്രഖ്യാപിച്ചു. മെൻസ്ട്രൽ ഡിഗ്നിറ്റി പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൌഹൃദപരമായ രീതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധിയും പ്രത്യേക ആനുകൂല്യങ്ങളുമുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യവേതനം നടപ്പാക്കും. എല്ലാ പ്രധാന പട്ടണങ്ങളിലും പൊതുവിശ്രമ മുറികൾ ഒരുക്കും. സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിനുകൾ, പാദരക്ഷകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവ ലഭ്യമാക്കും. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി പ്രോത്സാഹനം നൽകാൻ വനിതാ കർഷക കൺസോർഷ്യം ആരംഭിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി കേന്ദ്ര വിമർശനം ഒഴിവാക്കി. ഫെഡറലിസത്തിന്റെ ചട്ടക്കൂടിനുള്ളിലെ കേരളത്തിന്റെ അവകാശങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയിലെ നെടും തൂണുകളിന്മേൽ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതവും ന്യായവും നീതിയുക്തവുമായ പരിഗണനയും ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാരുമായുള്ള ക്രിയാത്മക ഇടപെടലുകൾ നടത്തുമെന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണെന്നും നിലവിലെ ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും പൊതുധനകാര്യത്തിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സൂചിപ്പിച്ച് മുൻ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾക്ക് പൂർണ്ണ വ്യക്തത വരുത്തുന്നതിനായി ധവളപത്രം പുറത്തിറക്കും. ഇന്ദിരാ ഗ്യാരന്റികളിലെ നയവും വ്യക്തമാക്കി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1,000 രൂപ വീതം വിദ്യാഭ്യാസ സഹായം നൽകും. ക്ഷേമ പെൻഷൻ പ്രതിമാസം 3,000 രൂപയായി ഉയർത്തും. കേരളത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകും. കേരളത്തിന്റെ വ്യോമയാന മേഖലയെ സമഗ്രമായി വികസിപ്പിക്കും. ദക്ഷിണേന്ത്യയെ സിവിൽ വ്യോമയാനത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റും. സംസ്ഥാനത്തെ സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. കർഷകരുടെ കാർഷിക വരുമാനവും വിളകളുടെ സംഭരണ സംവിധാനവും മെച്ചപ്പെടുത്തും. തറവില പുതുക്കുന്നതിനൊപ്പം നെല്ല്, റബ്ബർ, തേങ്ങ തുടങ്ങിയവയ്ക്ക് ന്യായവില ഉറപ്പാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കും. നഷ്ടപരിഹാര സംവിധാനവും പ്രതിരോധ സംവിധാനവും ശക്തിപ്പെടുത്തും. സമഗ്ര മണ്ണ് പരിശോധനാ നയം തയ്യാറാക്കും. പിന്നാക്ക വിഭാഗത്തിൽ ഡോക്ടറൽ ഗവേഷകർക്കുള്ള പിന്തുണ ശക്തിപ്പെടുത്തും. സഹകരണ നിക്ഷേപകർക്ക് സംരക്ഷണം ഒരുക്കും. അഴിമതിരഹിതവും സുതാര്യവുമാക്കി സഹകരണ വകുപ്പുകളെ മാറ്റും. നിക്ഷേപ ഗ്യാരന്റി നൽകി നിക്ഷേപ സംരക്ഷണം ഉറപ്പാക്കും. കേരളത്തെ ഷൂട്ടിംഗ് കേന്ദ്രമാക്കി മാറ്റും. മീഡിയ സിറ്റിയും ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബ്ബും വികസിപ്പിക്കും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തും. ക്ഷേത്രങ്ങളെ ഏകീകൃത തീർത്ഥാടന സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുന്ന മലബാർ ടെമ്പിൾ പിൽഗ്രിം പദ്ധതി നടപ്പാക്കും. എല്ലാ ജില്ലകളിലും +2 സീറ്റുകളുടെ എണ്ണം ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കും. തിരഞ്ഞെടുത്ത സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കും. സഞ്ചരിക്കുന്ന മാവേലി റേഷൻ കടകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ലഹരി വ്യാപനം തടയാൻ പ്രത്യേക സ്റ്റേറ്റ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ബ്യൂറോ സ്ഥാപിക്കും. ഐടി വകുപ്പിനെ കേരള ടെക് എന്ന പുതിയ ബ്രാൻഡോടുകൂടി ഐടി ഫ്യൂച്ചർ ടെക്നോളജീസ് ആന്റ് സ്റ്റാർട്ടപ്പ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യും. കേരള ഐടി മിഷനെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ മിഷൻ എന്ന് മാറ്റും. സംസ്ഥാനത്തെ എല്ലാ റോഡുകളും BMBC റോഡുകളാക്കി ഉയർത്തും. ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കും. പൊതുജനാരോഗ്യരംഗത്ത് ആധുനികവൽക്കരണം ദ്രുതവേഗത്തിലാക്കും. ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കും. വഖഫ് ആസ്തി സംരക്ഷണത്തിനും പരിപാലനത്തിനും വഖഫ് ബോർഡിന്റെ ആധുനികവൽക്കരണത്തിനും പ്രഥമ പരിഗണന നൽകും. സോളാർ, കാറ്റ് എന്നിവയിൽ നിന്നും വൈദ്യുതി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കും. വൈദ്യുതി ശേഖരണത്തിന് സംവിധാനമൊരുക്കും. ഭൂമി സംബന്ധമായ എല്ലാ നിയമങ്ങളും പുനഃപരിഷ്കരിക്കാൻ കമ്മീഷൻ രൂപീകരിക്കും. റവന്യൂ വകുപ്പിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ പൌരകേന്ദ്രീകൃത സംവിധാനമാക്കും. പട്ടികവർഗ ഭൂമി കൈമാറ്റ നിയന്ത്രണവും പുനരവകാശ ആക്ടും നടപ്പിലാക്കി ഗോത്രവർഗഭൂമിയിലെ കൈയേറ്റങ്ങൾ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾക്ക് ബാധകമാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ വീട്ടിലും വികസനമെത്തിക്കുന്ന ഒരു കേരളം സൃഷ്ടിക്കാമെന്നും ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരു സർക്കാർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നുള്ള നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചത്. നയപ്രഖ്യാപനത്തിനായി നിയമസഭയിലെത്തിയ ഗവർണറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ്, നിയമസഭാ സെക്രട്ടറി ഷാജി സി ബേബി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. നയപ്രഖ്യാപനം തുടങ്ങിയപ്പോഴും അവസാനിപ്പിച്ചപ്പോഴും വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും പോലീസ് ബാൻഡ് അവതരിപ്പിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് നിയമസഭയിൽ വന്ദേമാതരഗാനം ഉയരുന്നത്. ഇനി ജൂൺ 2-നാണ് നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുന്നത്. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16-ാം നിയമസഭാ സമ്മേളനം.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ RK 8111 82 8081.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി 3 സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
6: Stay tuned, stay happy with the radio 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീൻ വിറച്ചി എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസവും വിവേകവും തെറ്റിദ്ധരിച്ചു പോകരുത്. വിദ്യാഭ്യാസം നമ്മൾ ഈ പറഞ്ഞതുപോലെ അറിവ് ശേഖരിക്കലാണ്, അറിവ് നമ്മളിലേക്ക് എത്തിക്കലാണ്. ഒരു പ്രോസസ്ഡ് ഇൻഫർമേഷൻ പ്രകൃതിയിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ മറ്റെന്തിൽ നിന്നെങ്കിലുമൊക്കെ നമ്മളിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. എന്നാൽ വിവേകം വേറിട്ടതാണ്. വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം വിവേകമുണ്ടാകണമെന്നില്ല, വിവേകമുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്നുമില്ല. വിദ്യാഭ്യാസമില്ലെങ്കിലും വിവേകമേറെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. എന്നാൽ ഒരുപാട് വിദ്യാഭ്യാസമുണ്ടെങ്കിലും വെറും ഇഡിയറ്റായി ജീവിക്കുന്ന കുറേ പേരുമുണ്ട്. അതുകൊണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന് വിചാരിച്ച് അയാൾ ഇഡിയറ്റ് അല്ലാതാകുന്നില്ല. വിവേകിയാകണമെങ്കിൽ ഉന്നത ബിരുദവും ഗവേഷണ ബിരുദവും ഒന്നും വേണമെന്നുമില്ല. സാധാരണ മനുഷ്യർക്കും വിവേകിയാകാം, അവർക്കും അവരുടെ ചുറ്റുപാടുകളെയും അവർക്ക് സന്തോഷിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഡിഗ്രി വെച്ച് ആരെയും അളക്കരുത്, പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേണം നാം തിരിച്ചറിയാൻ. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: സുന്ദരം സുരഭിലം സുഖലാളനം എന്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം
1: പ്രണയ വസന്തം
2: കലിരണിയുമ്പോൾ
1: പ്രിയസഖി എന്തേ മൗനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.